ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രതേല്ലം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 31. മലയാള വർഷം 1201, കർക്കിടകം 6. 2026 ജൂലൈ 22 ബുധനാഴ്ച.

കാവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ കെ മാധവൻകുട്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 കവരത്തി ദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ആലിപ്പുര പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭൈരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

0: സമയം 6:30 ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിനെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സഫ്തർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മെദാന്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരമുള്ള ഗ്രാറ്റുവിറ്റിയും പിഎഫും ഉപജീവന ബത്തയും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് ക്യൂഡൻഗ വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് സെപ്റ്റംബർ 15 മുൻപ് തിരിച്ചെത്താൻ നിർദ്ദേശിച്ച് യുഎസ് സർവകലാശാലകൾ. നിലവിലുള്ള വിസ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനാണ് F1J1 വിസ ഉടമകൾ സെപ്റ്റംബർ 15 മുൻപ് യുഎസിൽ പ്രവേശിക്കണമെന്ന് സർവകലാശാലകൾ നിർദ്ദേശം നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധികളും നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ലോകകപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ടൂർണമെന്റിനുള്ള 20 അംഗ ടീമിനെയും ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു.
1: ഓഫ് സീസൺ കാലമാണെങ്കിലും ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വില കേരളത്തിൽ കുതിച്ചു വരികയാണ്. ഉപഭോക്താക്കൾക്ക് ഇത് ഗാർഹിക ബജറ്റുകളിൽ ഒരു വലിയ ഭാരമാണ്. എന്നാൽ കർഷകർക്ക് ഉയർന്ന വില ലാഭം നൽകുന്നുമില്ല. വർദ്ധിച്ചു വരുന്ന തീറ്റച്ചെലവ്, വിതരണ നിയന്ത്രണങ്ങൾ, രോഗങ്ങൾ, അന്തർ സംസ്ഥാന ആശ്രിതത്വം, വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയുടെ സങ്കീർണമായ ഒരു പരമ്പരയാണ് ഈ വിരോധാഭാസത്തിന് പിന്നിൽ.
2: ഒരു കർഷകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണം എന്നുള്ളതാണ്.
1: കോഴിക്കർഷകനായ ജിനു ശശിധരൻ,
2: കാരണം ബാക്കിയുള്ള കൃഷി സംബന്ധമായ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗവൺമെന്റ് ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അടിസ്ഥാന വിലയില്ല, അത് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം, തീറ്റിക്ക് സർക്കാർ തലങ്ങളിലൊന്നും യാതൊരുവിധ കൺട്രോൾ ഇല്ലാത്തതും, തോന്നുമ്പോൾ വില കൂട്ടുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കോഴിവളർത്തൽ എന്ന് പറയുന്ന സംഭവം തന്നെ. ആത്മഹത്യയുടെ മുമ്പിൽ എന്നൊക്കെ പറയുന്ന ആ സെയിം അവസ്ഥ തന്നെയാണ്. സർക്കാരിനെ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നാണ്. ഇപ്പൊ 2000 കോഴിയെ വളർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പം ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് കോഴി വിലയ്ക്ക് കൂടിയേക്കുന്നത് ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപയാണ് കൂടിയേക്കുന്നത്. 2000 കോഴിയെ വളർത്തുന്നതിന് എനിക്ക് ഏകദേശം ഒരു 130 ചാക്ക് തീറ്റ വേണ്ടി വരും. ആ 130 ചാക്ക് തീറ്റ എടുക്കുമ്പോൾ എനിക്കിപ്പോ ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായി. അതേപോലെ തന്നെ ഇത് നമ്മൾ വിപണിയിൽ കൊണ്ട് വിൽക്കാൻ നിൽക്കുമ്പോഴേ നമുക്ക് ഈ ഒരു വില കിട്ടുന്നില്ല. അല്ലെങ്കിൽ സർക്കാർ അതിനകത്ത് ഇടപെട്ടിട്ട് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന എന്തെങ്കിലും രീതികൾ കൈകാര്യം ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അവർ ഈ ഒരു മേഖല പഠിക്കണം. പഠിച്ചിട്ട് അതിന്റെ അകത്ത് എന്തോ ചെയ്യാൻ വേണ്ടി ചെയ്തു തരുന്ന ഒരു വലിയ കാര്യമായിരിക്കും ഗവൺമെന്റ് ബാക്കിയുള്ള കർഷകർക്ക്.
1: ഇറച്ചിക്കോഴിക്കും തീറ്റയ്ക്കും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് കേരളത്തിന്റെ പ്രധാന ആശങ്കകളിൽ ഒന്ന്. അടുക്കള കോഴി വളർത്തൽ, സംഘടിത വാണിജ്യ യൂണിറ്റുകൾ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വർഷങ്ങളായി പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കേരളം ഇപ്പോഴും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കോഴിയും തീറ്റയും ഗണ്യമായി ഇറക്കുമതി ചെയ്യുന്നു.
3: ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള കർഷകർക്ക് റേറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്.
1: ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി SK നസീർ,
3: കാരണം നേരത്തെ 1 കിലോ കോഴി കേരളത്തിൽ പ്രൊഡക്ഷനായി വരുമ്പോൾ ഏതാണ്ട് 90 മുതൽ 95 രൂപ വരെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഫീഡിന്റെ വില ക്രമാതീതമായി ഏറുകയും കോഴിക്കുഞ്ഞിന്റെ വിലയും ഏതാണ്ട് ഡബിൾ അധികം വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ കർഷകര് ഈ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഇതിന്റെ ഉൽപാദന ചെലവിനനുസരിച്ചുള്ള റേറ്റ് കിട്ടുമോ എന്ന ആശങ്ക കർഷകരുടെ ഉണ്ടായിട്ട് കർഷകർ കൃഷി കുറയ്ക്കുകയും പിന്നെ ഇപ്പൊ ഈ അടുത്തുള്ള തന്നെ മഴ കുറവായ കാരണം പിന്നെ ജലക്ഷാമം ഉണ്ടായിരുന്നു. കാരണം ആ സീസണിലിട്ട കോഴികളാണ് ഇപ്പൊ വിളിക്കുന്നത്. കാരണം ഇപ്പം തന്നെ ഓണം സീസണോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഇതിലേറെ വില കയറാനാണ് സാധ്യത. നമ്മുടെ സാധാരണ നിലയിൽ കൃഷി അങ്ങ് ഇറക്കിയിട്ടില്ല. കർഷകരെല്ലാം ആശങ്കപ്പെട്ടിരിക്കാതെ അനുദിനം തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കോഴി കുഞ്ഞിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഉൽപാദനത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വില കർഷകർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർഷകർ കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോകുന്നത്.
1: കോഴിത്തീറ്റയുടെ വിലക്കയറ്റം മറ്റൊരു പ്രധാന വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുണ്ട്. കോഴി ഉൽപാദന ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തീറ്റയ്ക്കുള്ള ചെലവാണ്. കേരളം പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ചോളം, സോയാബീൻ മീൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആഗോള ചരക്ക് വില, ഗതാഗത ചെലവുകൾ, എന്തിന് ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പോലും തീറ്റ വിലയെ സ്വാധീനിക്കുന്നു. കോഴിക്കോട്ടെ ചിക്കൻ വ്യാപാര സമിതി പ്രസിഡന്റ് മുസ്തഫ കിണാശേരി:
4: തീറ്റിന്റെ വില നല്ലതാണ്, സോയൊക്കെ ഭയങ്കര ടൈറ്റാണ്, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് അതാണ് വില കൂടുന്നത്. സത്യത്തിന് ഈ സമയത്ത് സീസൺ അല്ല, ഇപ്പോ സാധാരണ കോഴിക്ക് വില കൂടുന്ന സമയമാണ്. ഇനിയിപ്പോ ഓണം വരുമ്പോ ആ സമയത്ത് വില കൂടാൻ സാധ്യത ഉള്ളത്. അപ്പൊ കച്ചവടക്കാർ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത്. ആദ്യം ആർപ്പാണ് കല്യാണം സർക്കാരങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അല്ലപ്പോ ഡെയിലി നിത്യവും ചിക്കൻ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ സമയത്ത് ഇങ്ങനെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തീരുന്ന വില കൂടുതലാണ്, സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കണം, അതാണ് പറയാനുള്ളത്. അത് ട്രാൻസ്പോർട്ടിന് നോക്കിയിട്ടാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ ഫാമുകൾ സ്വന്തമായിട്ട് ഉത്പാദിക്കുന്ന സ്ഥലമുണ്ട്. അത് കോഴിക്കോട് വാങ്ങൽ കൂരാച്ചുണ്ട്, നമ്മളെ പിന്നെ മുക്കമ ഏരിയകളിലൊക്കെ സ്വന്തം ലോക്കൽ ഫാമ്പ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ടൗൺ ഏരിയകളിലാണ് ഫാമുകളില്ലാത്തത്. അതൊക്കെ വണ്ടി വരെ സർവീസ് ചാർജ് പോലെ കൂട്ടും, ട്രാവലി ചാർജിന്റെ പ്രശ്നമുണ്ടാവും.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജയകുമാർ:
5: ചിക്കൻ വില വർധന ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലുകാരെ കാര്യമായി ബാധിക്കും. എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിക്കൻ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 145 രൂപ ഇരുന്ന സാധനം ഇപ്പോ 200 മേളിലേക്ക് ആയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിക്കൻ വിഭവങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധനവ്. ഇത് കാരണം കഴിഞ്ഞ ജൂലൈ 1 ഹോട്ടലുകാർ വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതുകൂടാതെ വീണ്ടും ഒരു ഇരുട്ടടി എന്ന പോലെ ഒരു കാലത്തും ഇല്ലാതെ ഈ സാധാരണ രീതിയിൽ പിന്നെ നമ്മുടെ കർക്കിടക മാസമാകുമ്പോൾ വില കുറവാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചിക്കൻ ഇപ്പം വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്ത് അവസ്ഥയിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്ന എന്തെന്നാൽ അവർക്ക് കിട്ടുന്ന തീറ്റകളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അടിക്കടി വരുക. അത് എനിക്ക് തോന്നുന്നു യുദ്ധക്കെടുതിയുടെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഷിപ്പിൽ സാധനങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വില വർദ്ധനവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഹോട്ടലുകാർക്ക് ഇത് ചിക്കൻ വിഭവങ്ങൾക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാൻ ഒരുങ്ങുകയാണ്.
1: ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വിലയിലുണ്ടായ കുത്തനെയുള്ള വർദ്ധനവ് കാറ്ററിംഗ് ബിസിനസ്സുകളെ ഗണ്യമായ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വിവാഹങ്ങൾ, സ്വീകരണങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയ്ക്കായി ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകൾ പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ മുമ്പേ മെനു നിരക്കുകൾ അന്തിമമാക്കാറുണ്ട്. അതിനാൽ കോഴിയിറച്ചി വിലയിലെ അപ്രതീക്ഷിത വർദ്ധനവ് അവരുടെ പ്രവർത്തനത്തെ ആകെ തലകീഴാക്കി.
6: കാറ്ററിംഗ് രംഗം ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം വി എസ് മാത്യു:
6: പ്രത്യേകിച്ച് മത്സ്യം, മാംസം തുടങ്ങിയവയുടെ വിലക്കയറ്റം ഈ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ചിക്കൻ വിഭവങ്ങളാണ്. നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യയിൽ 70% ചിക്കൻ വിഭവങ്ങളാണ് വിളമ്പുന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചിക്കൻ സംസ്ഥാനത്തേക്ക് വരുന്നത്. അവിടുത്തെ വ്യാപാരികൾ ഇതിന് വില വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റൊന്ന്, കാറ്ററിംഗ് വ്യവസായത്തെ സംബന്ധിച്ച് ഏതാണ്ട് 6-7 മുമ്പാണ് കാറ്ററിംഗിന്റെ ഓർഡർ എടുക്കുന്നത്. ഇപ്പോൾ 6 മുമ്പ് എടുത്ത ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാറ്ററിംഗ് മാത്രമല്ല, ഇതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യെണ്ണ ആകെപ്പാടെ വില ശകലം കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില മാത്രമാണ്. അതുപോലെ തന്നെ നിത്യോപയോഗ മലക്കറി സാധനങ്ങൾ, മലക്കറിക്കെല്ലാം തന്നെ ഭീകരമായ വിലയാണ്. ഇഞ്ചിക്കെല്ലാം തന്നെ 350 രൂപയോളം പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള വില വർധനവ് കാറ്ററിംഗ് വ്യവസായവും അതുമായി ബന്ധപ്പെട്ട്, കാറ്ററിംഗ് വ്യവസായം എന്ന് പറയുന്ന ഒരു ചെറിയ വ്യവസായമല്ല, ഏതാണ്ട് 7,000 crore രൂപയുടെ ടേൺഓവർ ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന വ്യവസായമാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1 crore 2 തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ്. ഈ വലിയ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: കോഴി കർഷകരുടെ സംഘടനാ നേതാവായ ആർ രവീന്ദ്രൻ:
7: കേരളത്തിലെ പാരമ്പര്യമായി കോഴി വളർത്തൽ രംഗത്തുള്ള ആളുകളും പിന്നീട് വന്നിട്ടുള്ള പോൾട്രി ആധുനിക പോൾട്രി രംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളും അടക്കം 50,000+ പോൾട്രി ഫാമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ നേരിട്ട് 5 ലക്ഷത്തോളം ആളുകൾ ജോലിക്കാരായിട്ടും മറ്റുള്ള രീതിയിൽ ഇടപെട്ട് വരുന്നു. കടകൾ കോഴി മീറ്റ് വിൽക്കുന്ന ഘടകങ്ങൾ അടക്കമുള്ള സംവിധാനത്തിൽ ഉള്ള തൊഴിലാളികളടക്കം 500,000 ആളുകൾ ഇതിൽ ഏർപ്പെട്ടു വരുന്നു. കേരളത്തിന്റെ ഇത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോളിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കാർഷിക മേഖലയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചു വരുന്നു. കേരളത്തിൽ മാത്രം അത് ലഭ്യമായിട്ടില്ല. അതിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്കുള്ള റെപ്രസെന്റേഷനുകൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് അത് പരിഗണിക്കും എന്നുള്ളതാണ്, വേതനങ്ങൾ നൽകിക്കൊണ്ട് പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ രംഗം കാർഷിക രംഗത്ത് അല്ലാതെ മൃഗസംരക്ഷണ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ പണിയുമ്പോൾ അതിനുള്ള വൺ ടൈം ടാക്സും മറ്റുള്ളതുമൊക്കെ വലിയ തോതിലുള്ള ചെലവുകൾ കർഷകർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് കാർഷിക മേഖലയിൽ നിന്ന് ആക്കി കിട്ടിയാൽ ഇത്തരം നിയമ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ കുറേയൊക്കെ ഒഴിവാകും. അത് കർഷകർക്ക് വളരെയേറെ സാമ്പത്തിക ലാഭത്തിൽ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി കിട്ടിയാൽ ലോണും മറ്റുള്ള ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയും അതുവഴി കിട്ടുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. ഇപ്പോൾ നിലവിൽ കോഴി കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചെലവ് വർധനവും തീറ്റ മുതലായ സാധനങ്ങൾക്കും മെഡിസിൻ പോലുള്ള സാധനങ്ങൾക്കും വില വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇത് ലാഭകരമായി കൊണ്ടുപോകാൻ വിഷമമായിരിക്കുന്നു. അതുകൊണ്ട് ചിക്കൻ വളർത്തുന്ന പോൾട്രി മേഖലയിലുള്ള കർഷകർ പലരും ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പോംവഴി ഇതിലൂടെ സാധിക്കുമെന്നാണ് അസോസിയേഷൻ വിചാരിക്കുന്നത്.
1: കേരളത്തിലെ ഇറച്ചിക്കോഴി കർഷകരുടെ ആവശ്യം ക്ഷണികമായ വിലക്കയറ്റമല്ല, മറിച്ച് അവരുടെ അധ്വാനത്തിനും നിക്ഷേപത്തിനും പ്രതിഫലം നൽകുന്ന സ്ഥിരതയുള്ള വരുമാനമാണ്. ഇറച്ചിക്കോഴി മേഖല കേവലം ഒരു കച്ചവടമല്ല, സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു ഭക്ഷ്യ സംവിധാനത്തിന്റെ അടിത്തറയാണിത്. അതുകൊണ്ടുതന്നെ സത്വര നടപടികൾ അനിവാര്യവും.

0: മൻ കി ബാത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MP നേരെ കയ്യേറ്റമുണ്ടായതും ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും എംപിമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8th യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി Dr. S. Jayashankar ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന IGN പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി N. Shamsuddin ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി

0: കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ നാലാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സിപിഐഎം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിംഗിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയകുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം എം കെ മാധവൻകുട്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 കവരത്തി ദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ആലിപ്പുര പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും. തുടർന്ന് 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.

0: അഗത്തി ദ്വീപിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അമീനി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 36 സെക്കൻഡ്. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ മാധവൻകുട്ടി.
1: ദ മാൻ ഹു ഹാത്ത് നോ മ്യൂസിക് ഇൻ ഹിംസെൽഫ് ഓർ ഇസ് നോട്ട് മൂവ്ഡ് ബൈ ദ സ്വീറ്റ് കൺകോർഡ് ഓഫ് സൗണ്ട്സ് ഇസ് ഫിറ്റ് ഫോർ ട്രീസൺസ് സ്ട്രാറ്റജംസ് ആൻഡ് സ്പോയിൽസ് എന്നാണ് പണ്ട് ഷേക്സ്പിയർ പറഞ്ഞത്. യാതൊരുത്തനിൽ സംഗീതം നാസ്തി, നാദവീജികളാൽ മയങ്ങാത്തവനവൻ, രാഷ്ട്രീയ പാതകങ്ങൾക്ക് മാത്രമല്ല രാജദ്രോഹത്തിനും മുതിരും നിർണയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്കൃത മഹാകവിയാകട്ടെ, സംഗീതമപി സാഹിത്യം ചെയ്യുക സരസ്വത്യാഹ സ്തനദ്വയം എന്ന ഈരടികളിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ മുഖമുദ്രകളിൽ സംഗീതത്തിനുള്ള അദ്വിതീയ സ്ഥാനം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രോഗങ്ങൾക്ക് സംഗീതത്തെ ഒരു ചികിത്സാ ഉപാധിയാക്കുന്ന നമ്മുടെ പാരമ്പര്യത്തെയാണ് നാദയോഗം എന്ന് പറയുന്നത്. സംഗീതത്തിലെ നാദയോഗത്തിന് വളരെയേറെ പ്രസിദ്ധി സിദ്ധിച്ചിട്ടുണ്ട്. ഈ വിശേഷിപ്പിക്കുന്നതാണ് നാദയോഗം. ബൈബിളിൽ ആദിയിൽ വചനം ഉണ്ടായി എന്ന പ്രസ്താവന വരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ ആദിയിൽ എല്ലാ സൃഷ്ടികൾക്കും കാരണം നാദമാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുതന്നെയാണ് ഏറ്റവും പുതിയ ക്വാണ്ടം ഫിസിക്സ് തിയറിയായ സ്ട്രിംഗ് തിയറിയിലും സമർത്ഥിക്കുന്നത്. ഈ തിയറി പ്രകാരം അന്തിമമായി വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലെന്നും ഏറ്റവും ചെറിയ ഭാഗമായ ക്വാർക്കുകളുടെ പ്രകമ്പനമാണ് എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്നുമാണ് പറയുന്നത്. ഹൃദയത്തിന്റെ മിടിപ്പും ശ്വാസോച്ഛ്വാസവും മസ്തിഷ്ക പ്രവർത്തനവും എല്ലാം തന്നെ അതീവ താളാത്മകമായ സംഗീതമായിരിയാണ് നടത്തുന്നത്. വാസ്തവത്തിൽ സാംസ്കാരികവും നാഗരികവുമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദേഹം സംഗീതമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഫിസിയോളജി പ്രവർത്തനങ്ങളും താളാത്മകമായ സംഗീതത്തിൽ അധിഷ്ഠിതമായതാണ്. അങ്ങനെ നിരവധി കർണാടക സംഗീത രാഗങ്ങൾക്ക് നമ്മളുടെ വിവിധ രോഗങ്ങളെ ശമിപ്പിക്കുവാൻ സാധ്യമാണ് എന്ന് ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ നിരവധി സെന്ററുകളിൽ, കോഴിക്കോട്ട് ഉൾപ്പെടെ, ഇതിനുവേണ്ടി മ്യൂസിക് തെറാപ്പി സെന്ററുകൾ ധാരാളം പ്രവർത്തിക്കുന്നും ഉണ്ട്. നിരവധി രാഗങ്ങൾക്ക് ആസ്വാസ്ഥ്യങ്ങളെ ശമിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. ആനന്ദഭൈരവി, ശുഭ പന്തുവരാളി, ഭൂപാളി മുതലായ രാഗങ്ങൾ രക്താതിമർദ്ദം കുറയ്ക്കുമെന്നും നാദംബരി യദുകുല കാംഭോജി താണ ശ്രുതിയിൽ പാടിയിരുന്നത്, അതേമാതിരി തന്നെ ഹിന്ദുസ്ഥാനി സംഗീതമായ ബാഹർ എന്നീ രാഗങ്ങൾക്ക് ഉറക്കം നൽകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. കടുത്ത മയക്കത്തിൽ, അതായത് കോമയിൽ ഉള്ള രോഗികളെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ ന ജീവധാര എന്ന പാട്ട് ബിലഹരി രാഗത്തിൽ പാടി ത്യാഗരാജസ്വാമികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിരവധി പ്രാവശ്യം അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സംഗീതവും നാദവും എങ്ങനെ രോഗശമനത്തിന് കാരണമാകുന്നു എന്നത് സരളമാണ്. നാദങ്ങൾ വേണ്ടവിധം ഉപയോഗിച്ചാൽ അത് ദേഹത്തിന് ആയാസം നൽകുന്നു. ഇതിനെയാണ് റിലാക്സേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ റിലാക്സേഷൻ പ്രതികരണം എന്ന് വിളിക്കുന്നത്. ഈ സ്ഥിതിയിൽ ശ്വാസോച്ഛ്വാസത്തിന് ആഴം കൂടുകയും പതുക്കെയാവുകയും ചെയ്യും. ഹൃദയമിടിപ്പും പതുക്കെയാവുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ ഫ്രീക്വൻസി കുറയുന്നു. പേശികൾ അയയുന്നു. രക്തസംക്രമണം കൂടുതൽ കാര്യക്ഷമമാവും. ഇവയെല്ലാം സമ്മർദ്ദം അഥവാ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. അങ്ങനെ എല്ലാ സ്ട്രെസ് രോഗങ്ങൾക്കും നാദം ഉപയോഗപ്രദമാണ്. സംഗീതത്തിന്റെ താളത്തിനൊപ്പം ഫിസിയോളജി പ്രവർത്തനങ്ങൾ മാറുന്നതുകൊണ്ടാണ് ഈ ഗുണഫലങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടുതന്നെയാണ് പതുക്കെയുള്ള സംഗീതം കൂടുതൽ ഗുണം നൽകുന്നു എന്നും പറയുന്നത്. കവിയായ വില്യം കോൺഗ്രീവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സംഗീതത്തിന്റെ ഒരു വന്യജീവിയെപ്പോലെയും പോലും സൗമ്യമാക്കുവാനുള്ള കഴിവുണ്ട്. യഹൂദി മെനുഹിൻ അദ്ദേഹത്തിന്റെ അവസാനിച്ചിട്ടില്ലാത്ത യാത്ര, ദി അൺഫിനിഷ്ഡ് ജേണി എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ സംഗീതം തന്റെ ശ്വാസത്തെ ലോകത്തിലെ തേജസ്വാസവുമായി യോജിപ്പിക്കുന്നു, തന്റെ വൈബ്രേഷനുകളെ അനന്തതയുടെ സംഗീതമാണ്, സ്നേഹത്തിന്റെ ആത്മാവാണെങ്കിൽ അത് നിരന്തരം പാടിക്കൊണ്ടിരിക്കട്ടെ. ഇഫ് മ്യൂസിക് ഈസ് ദ സോൾ ഓഫ് ലവ്, ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് എം കെ മാധവൻകുട്ടി.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് 2 സെക്കൻഡ്. മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.

0: കേശങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496 282 383. ദ്വീപ് വിശേഷം.
1: ആകാശവാണി കവരത്തി. ദ്വീപ് വിശേഷങ്ങളിൽ അറിയിപ്പ് കേൾക്കാം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുകുജന്യമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. ആയതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പുറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ നേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്.

അറിയിപ്പ് കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരമറിലെ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദബ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കേ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കേ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകേ ഖിലാഫ് കഡീ സേ കഡീ കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കേ സാത്ത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
3: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:26. പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വെട്ടി കേൾക്കാം.

0: ഫാട്ടുഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് ഞാനുള്ളത് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഫാട്ടുവെട്ടിൽ പങ്കെടുക്കാൻ ഒരാളുണ്ട്, നമുക്ക് അയാളെ പരിചയപ്പെടാം.
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് റിസ്ലത്ത് ബീഗം. ഞാൻ ഐ ജി എച്ച് ഹോസ്പിറ്റലിൽ എച്ച് ഐ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഞാനിപ്പോ 3 വർഷമായി. ഇപ്പൊ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 3 വർഷമാകും. അങ്ങനെ ട്രാൻസ്ഫറിന്റെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുക.
0: അപ്പൊ കവരത്തിക്കാരിയല്ലേ?
2: ഇല്ല, ഞാൻ ആന്ധ്രത്തിലുള്ളതാ.
0: ആന്ധ്രത്തുകാരിയാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് വർക്കൊക്കെ എങ്ങനെ പോകുന്നു?
2: ഇപ്പൊ ഭയങ്കര റഫാണ് വർക്ക് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഡെങ്കിപ്പനിയും ഇതൊക്കെ ഇപ്പൊ പടർന്നു പിടിക്കുന്ന സമയത്ത് മഴക്കാലമായതുകൊണ്ട് അങ്ങനെ ഞങ്ങളിപ്പൊ വാർഡ് വൈസ് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. വേറെ എം എസ് സിമാരും അവരും ഇതായിട്ട് കുറെ ഡെങ്കിപ്പനി കൂടുതലുള്ള ഏരിയകളിലാണ് ഇപ്പൊ ഞങ്ങൾ ക്ലീനിങ് നടത്തുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ പഞ്ചായത്തുകാര് ഞങ്ങളെ എം എസ് സിമാരെ തിരിച്ചു വിളിച്ചു ഇപ്പൊ അങ്ങോട്ട്. അങ്ങനെ ക്ലീനിങ് മുന്നോട്ട് പോകുന്നില്ല.
0: ഇപ്പൊ എത്ര ദിവസമായി ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട്?
2: ഇപ്പൊ 2 മാസമായി.
0: 2 മാസത്തോളായി ഇപ്പൊ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ. ഇപ്പൊ എങ്ങനെയാണ്, ഡെങ്കിപ്പനിക്ക് കുറവാണോ ഇപ്പോ?
2: ആ ഇപ്പൊ ഏകദേശം കുറവുണ്ട്. ഇപ്പൊ മയം കുറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ ഇടവും ക്ലീനാക്കി കൊണ്ടുപോകുന്നത് നമുക്ക് കഴിയുന്ന അത്ര. പിന്നെ ഹൗസ് ടു ഹൗസ് വിസിറ്റ് നടത്തിയിട്ട് അവിടെയും ഇങ്ങനെ കെട്ടിക്കിടന്ന വെള്ളം ത്തിനെ പറ്റിയും അങ്ങനെ കൊതുക് നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പം വീട്ടുകാരോടും അവരുടെ പരിസരം ശുചിയാക്കാനും എല്ലാം ഹൗസ് ടു ഹൗസ് സർവേയും നടക്കുന്നുണ്ട്. നമ്മുടെ ആശാമാർ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്.
0: അപ്പം നമ്മുടെ ശ്രോതാക്കളോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പോൾ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും അവയർനെസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ?
2: നമുക്കിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിസരവും വീടിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ ഉള്ള വെള്ളം, പിന്നെ ടാങ്ക് ഒരാഴ്ചയിലൊരിക്കെങ്കിലും ക്ലീൻ ചെയ്യണം. ഒരാഴ്ചയിലൊരിക്കൽ നമ്മൾ ഡ്രൈ ഡേ പോലത്തെയുള്ള ഇതൊക്കെ അനുചരിക്കണം. അത് നമ്മൾ നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയാക്കി വെടിപ്പോഴെ സൂക്ഷിക്കണം.
0: ഓക്കെ, നല്ലൊരു സന്ദേശമാണ് അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചത്. അപ്പൊ ഇന്ന് ഫാട്ടുവെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
2: മിന്ന മിന്നി ഇത്തിരിപ്പന്നെ എന്ന പാട്ട്, എന്റെ ചെറിയ മോന് വേണ്ടിട്ട്.
0: ഓക്കെ, പാട്ട് പാടുന്ന ആളാണോ?
2: ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: പാട്ട് പാടൂല, കേൾക്കാനാണല്ലേ ഇഷ്ടം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഫാട്ടുവെട്ടി എന്ന പരിപാടി പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം.
2: താങ്ക് യു.

ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കാലം വായിക്കാത്ത അനുഭവങ്ങളും ജീവിതയാത്രയിൽ ചേർത്തുവെച്ച ഓർമ്മച്ചെപ്പുകളുമാണ് ഓരോ മുതിർന്ന പൗരന്റെയും സമ്പാദ്യം. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. ലക്ഷദ്വീപ് ഗവൺമെന്റിന് താഴെ വിവിധ തസ്തികകളിലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതാനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഔദ്യോഗിക ജീവിതാനുഭവങ്ങളും ദ്വീപിന്റെ പഴയകാല ജീവിത രീതികളും അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നു. അതോടൊപ്പം അദ്ദേഹം തന്റെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ആവേശമുണർത്തുന്ന ആദ്യകാല ടൂർ യാത്രയിലെ വിശേഷങ്ങളും ഈ പരിപാടിയിലൂടെ

0: വാർത്തെടുക്കുകയാണ്. കഴിഞ്ഞ കാലത്തിന്റെ മനോഹരമായ ഏടുകളിലേക്കും ശ്രീ മുഹമ്മദ് ആലിപ്പുരയുടെ യാത്രാനുഭവങ്ങളിലേക്കും നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. വരൂ, കെടാത്ത കനലുകളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഞാൻ മുഹമ്മദ് ആലിപ്പുര കവരത്തി. 1958 ഇവിടെ LD ടെസ്റ്റ് വന്നു. ടെസ്റ്റ് വന്നതിന് ശേഷം ഞാൻ ടെസ്റ്റ് എഴുതി, അതിൽ 9th സെലക്ഷനായിട്ട് എനിക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടി. പിന്നെ അവിടെ നിന്ന് പ്ലാനിങ് സെക്ഷനിൽ LDC ആയിട്ട് ജോലി കയറുകയും അവിടെ നിന്ന് 7 ശേഷം UDC ആയിട്ട് പ്രൊമോഷൻ കിട്ടി ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്തു. 1997 രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട്സിൽ പോയി. പിന്നീട് ഞാനൊരു ചെറിയ കേസുകളിലൊക്കെ അകപ്പെട്ട് അതിൻ്റെ എൻക്വയറിയൊക്കെ കഴിഞ്ഞ് 2016 എനിക്ക് പ്രൊമോഷൻ സൂപ്രണ്ടായിട്ട് ലഭിക്കുകയും ചെയ്തു.
0: ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട പല വകുപ്പുകളിലും ജോലി ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തവള് ഷമീന കെ, MSc ആയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. 2 മോള് TTCയിൽ സെലക്ഷൻ കിട്ടി. അടുത്ത ദിവസം ഗവൺമെൻറ് JB സ്കൂൾ ഈസ്റ്റിൽ ടീച്ചറായിട്ട് കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്തു. 3 മകൻ ഡിഗ്രി പഠിച്ച് അതേ വീട്ടിലിരിക്കുന്നുണ്ട്. ഭാര്യ ജമീല കുന്നിൽ, അവർക്കിപ്പോൾ 56 വയസ്സായി. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്.
0: നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും യാത്രയുടെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു നിമിഷത്തിൽ ഒരു ഓർമ്മ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ പങ്കുവെക്കാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
1: അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ അകാല നിര്യാണമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം സമ്മാനിച്ചത്. ഹമീദ് കോലിയപുര, അദ്ദേഹം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. അത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്.
0: നല്ല അനുഭവങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും?
1: നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, പഠിക്കുന്ന കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെക്കുറിച്ചോ പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ അന്ന് പഠിച്ച് നിലയിലെത്തി. ഞാൻ
0: ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ എവിടെയായിരുന്നു നേടി? കരയിലാണ്?
1: ഉന്നത വിദ്യാഭ്യാസം കവരത്തിൽ തന്നെ 10th വരെ പഠിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് GHS കവരത്തിൽ തന്നെയാണ് പഠിച്ചത്. 10th ശേഷം പഠിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി, അങ്ങനെ പഠനം ഒഴിവാക്കി.
0: ദ്വീപിലെ ഓരോരുത്തർക്കും, ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യം എടുക്കുമ്പോൾ, അവർക്ക് എപ്പോഴും പറയാനുണ്ടാവുക യാത്രയെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയായിരുന്നു അന്ന് യാത്രകൾ ചെയ്തിരുന്നത്. യാത്രയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്താണ് പറയുന്നത്?
1: യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നത് 8th നിന്ന് പാസ്സായി 9 പോകുമ്പോഴാണ്. അപ്പം അന്ന് ഇസ്ബുൽ ബഹർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ആദ്യമായിട്ട് യാത്ര ചെയ്തത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കപ്പൽ യാത്രയും അതും ഒരു വിദേശ കപ്പലിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ കപ്പലിലുള്ള സവിശേഷതകളൊന്നും പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അവിടെ നിന്ന് കവറത്തിയിൽ നിന്ന് കയറി കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തി ഒരു മഹാ ഭൂഖണ്ഡം കാണുന്ന പോലെയുള്ളൊരു അനുഭവമായിരുന്നു അന്ന്. അങ്ങനെ ടൂറിൽ മൈസൂർ, തേക്കടി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇടയായി. അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു അനുഭവമാണ്.
0: ടൂറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ടൂറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദ്വീപിലെ അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടായിരിക്കും ഉപ്പയമ്മയൊക്കെ പേർ പിരിഞ്ഞ് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രയിൽ ആദ്യത്തെ അനുഭവം ചോദിക്കുമ്പോൾ, ആദ്യം യാത്ര ചോദിച്ച് വീടുകളിൽ യാത്ര പോവുക, ആ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയാ?
1: അന്നങ്ങനെ പ്രത്യേകിച്ചൊരു ദുഃഖങ്ങളോ എന്നൊന്നുമില്ല. ഒരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡൽഹി, ആഗ്ര, അതുപോലെ അജ്മീർ, കാശ്മീർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് ഔദ്യോഗികമായിട്ട് തന്നെ പല ചാൻസും കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ

0: അതിൽ വാർത്ത കേൾക്കാനും ചലച്ചിത്രഗാനം കേൾക്കാനും വളരെയധികം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും പഴയ കാലത്തിലുള്ള ചലച്ചിത്രഗാനങ്ങളും പ്രാദേശിക വാർത്തകളും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: റേഡിയോ ആദ്യമായിട്ട് കേട്ടത് എവിടുന്ന?
0: റേഡിയോ കേട്ടത് എൻ്റെ ബാപ്പയുടെ വീട്ടിൽ വെച്ച്. അത് നാഷണൽ പനാസോണിക് എന്ന റേഡിയോ ആ പ്രദേശത്ത് വരണേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ബാപ്പയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകാറുണ്ടായിരുന്നു.
1: ഇപ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്.
0: ആ ഇപ്പോഴും ഞാൻ ആകാശവാണി കവർത്തി എപ്പോഴും ട്യൂൺ ചെയ്ത് പ്രാദേശിക വാർത്ത അതുപോലെ ദ്വീപ് പരിപാടികൾ എപ്പോഴും കേൾക്കാറുണ്ട്.
1: പഴയ കാലത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊപ്ര വെട്ടൽ അതുപോലെ തന്നെ പല കാര്യങ്ങളും വിവാഹ ചടങ്ങുകൾ ഇതിലൊക്കെ നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു?
0: അത് കവർത്തി സംബന്ധിച്ചിടത്തോളം വിവാഹവും അതുപോലെ പഴയ കാലങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി എല്ലാവരും സഹകരിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. അവിടെ സ്വന്തം വീട്ടിൽ ഒരു പരിപാടി വരുമ്പോൾ അയൽവാസികളും അതുപോലെ കൂട്ടുകുടുംബങ്ങളും എല്ലാം വന്ന് നമുക്കൊന്നും നോക്കേണ്ടതില്ല, നമുക്കൊന്ന് നേതൃത്വം വഹിച്ചാൽ മതി, അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നതൊക്കെ മാറി ഇന്ന് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്.
1: നമ്മളിപ്പോൾ ഈ കൊപ്ര വെട്ടുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു സീസണിൽ വരുന്നതാണ്. ആ കൊപ്ര വെട്ടുന്ന ചടങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്?
0: സ്കൂൾ വിട്ടു വന്നാൽ പാരക്കോലും എടുത്ത് കടപ്പുറത്ത് പോവുക, അവിടെ നിന്ന് തേങ്ങ വെട്ടി പൊങ്ങും അതുപോലെ മറ്റുള്ളത് കഴിക്കാൻ വളരെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊപ്ര വെട്ടി അത് ഉണക്കി കഴിയുന്നവർ കടപ്പുറത്ത് പോയി ഉറങ്ങി അതിനെയും കാത്ത് ഉറങ്ങി മഴ പോലത്തെ എല്ലാം വരുന്നതൊക്കെ നോക്കി രാത്രി ഉറക്കമൊഴിച്ചൊക്കെ കാത്തിരിക്കാറുണ്ടായിരുന്നു.
1: കടലുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ എന്ത് പറയും?
0: കടലിൽ മീൻപിടുത്തം അങ്ങനെ ഞാൻ അങ്ങനെ പോകാറില്ല. എന്നാലും ചെറിയ വലകൾ കൊണ്ട് കല്ലുമൂടാനും അതുപോലെ കൂട്ടമായിട്ട് അഞ്ചാറ് പേർ ചേർന്ന് ആട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ രാത്രിയിൽ ഉറക്കമൊഴിച്ചൊക്കെ തെക്കുന്നില മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ കടപ്പുറം വരെ ആട്ടി മീൻ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കന്നുണ്ടായിരുന്നു.
1: എങ്ങനെ ഈ ആട്ടുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആട്ടാൻ പോയത് അതിനെ കുറിച്ച് പറയാൻ പറ്റും?
0: ആദ്യമായിട്ട് ആട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്ന് വല ഉള്ള ഒരു വീട്ടുകാരുടെ കൂടെ പോയി. അവർ ഞങ്ങൾ ആറേഴ് പേരുണ്ടാവും. രണ്ടുപേര് ആഴത്തിൽ വല വെച്ചിട്ട് ഞങ്ങൾ അഞ്ചാറ് പേര് വടിയും കൊണ്ട് അടിച്ചു ഓടിച്ച് വലയുടെ അടിഭാഗം എടുത്ത് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ആട്ടാൻ പോകൽ. ആ ഒരു അനുഭവം എപ്പോഴും മനസ്സിലുണ്ട്.
1: ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു ചെയ്താലും നമുക്ക് പരിപാടി ബൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ആകാശവാണിയോട് എന്താ ഇനി പറയാനുള്ളത്?
0: ആകാശവാണി കവർത്തി പ്രത്യേകിച്ച് ഞാൻ ശ്രോതാവെന്നുള്ള നിലയിൽ ഇനിയും നല്ല നല്ല അഭിമുഖങ്ങളും അതുപോലെ പലരുടെയും യാത്രാനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിയും തുടരട്ടെ എന്നാണ് എനിക്ക് പ്രത്യാശയുള്ളത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ആകാശവാണി കവരത്തിയോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
2: ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ സംസാരിച്ചത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. മറ്റൊരാളുടെ അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.

ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.
1: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സില ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
2: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
1: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ലയ?
2: ദീപിള ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
3: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
1: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വേനലിൽ ഒരു മഴ എന്ന ചിത്രത്തിനു വേണ്ടി എല്ലാർ ഈശ്വരി ആലപിച്ച ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഇതാ ഒരു തീരം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പകർന്നിരിക്കുന്നത് കെ ജെ ജോയി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോബാൻ ജോർജ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം നിധി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി 1152 kHz. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 48:26. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. 14 രാവ് എന്ന ചിത്രത്തിന് വേണ്ടി വിളയിൽ ഫസീൽ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ രാഘവൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പുതിയ വെളിച്ചം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി രണ്ട് മുഖങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന അപ്പൻ തച്ചത്ത്, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രത്തേലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം,
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരചത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് ആ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പദങ്ങൾ കണ്ടെത്തി കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകാൻ ഓരോ ശ്രോതാവും കാത്തിരിക്കുകയാണ് കേട്ടോ.
1: അതെ,
0: അവരെ നമ്മൾ നിരാശരാക്കാതെ അക്ഷരചെപ്പിന്റെ വാക്കുകളിലേക്ക് കടന്നാലോ
1: പോകാം. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാം എങ്കിലും ഒന്നും കൂടെ പറയുകയാണ്, ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് ആദ്യത്തെ വാക്ക്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്ക് വളരെ എളുപ്പമുള്ളതാണ്, എങ്കിലും സൂചനകൾ പറയാം.
0: പിന്നെ സൂചനകൾ വേണമല്ലോ.
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണിത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായമുള്ള ഒരു വാക്കാണിത്.
0: വളരെ എളുപ്പമുള്ള ഒരു പദമാണ് അല്ലേ?
1: അതെ,
0: ഈ വാക്കിന്റെ പര്യായ പദമാണ് ഈ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണ് ഇത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായങ്ങളുള്ള വാക്കാണ് ഇത്.
1: ഇനി പതിവ് പോലെ പാട്ട് കൊടുക്കാം.
0: അതെ, ഈ കാടിനുള്ളിൽ ഈ വാക്കുണ്ട്.
1: അതെ,
0: കണ്ടുപിടിക്കട്ടെ.

0: രണ്ടാമത്തെ വാക്ക് പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട ഒരു വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഇത് ഒരു നദിയുടെ പേരാണ്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണ് ഇത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥി നദിയോടൊപ്പം സംഗമിക്കുന്ന ഒരു നദിയാണ് ഇത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, ഒരു നദിയുടെ പേരാണിത്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണിത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥി നദിയോടൊപ്പം സംഗമിക്കുന്ന ഒരു നദിയാണിത്.
0: സാധാരണ പെൺകുട്ടികൾക്ക് ഇടാറുള്ളൊരു പേരും കൂടിയാണ് ഇത് അല്ലേ?
1: അതെ.
0: കേൾവിക്ക് സൗന്ദര്യമുള്ള ഒരു പേരാണ് ഈ നദിക്കുള്ളത്.
1: അതെ. അപ്പോൾ ഇനി ഒട്ടും
0: താമസിക്കണ്ട, പാട്ട് കേൾക്കുക, വാക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട്
1: കളങ്ങളിൽ പൂരിപ്പിക്കുക.
0: അതെ.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു.
1: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെ പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്കാണ്, അത് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള നാലക്ഷരമുള്ള വാക്ക്. ഈ വാക്കിന്റെ സൂചനകൾ പറയാം. മറക്കാതെ കേൾക്കണേ, പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഒക്കെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: പാട്ട് കേൾക്കാനും മറക്കരുത് അല്ലേ?
1: എങ്കിലേ ഈ വാക്ക് പൂരിപ്പിക്കാൻ പറ്റൂ.
0: അതെ, നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെ മറക്കുമെന്ന് തോന്നുന്നില്ല. പാട്ട് കേട്ട് ആ കളങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ.
1: അതെ,

0: ഇടത്തുനിന്നും വലത്തോട്ട് ഇനി ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. പ്രിയപ്പെട്ടവൾ, പ്രിയതമ, താമുകി, ഭാര്യ എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കലും കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൾ, പ്രിയതമ, കാമുകി, ഭാര്യ എന്നൊക്കെയാണ്.
0: സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ?
1: അതെ, ഈ വാക്കുകൾ കൊണ്ടെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാം അല്ലേ?
0: അതെ.
1: അപ്പോൾ അക്ഷരക്കളത്തിനോടുള്ള സ്നേഹവും എങ്ങനെ പ്രകടിപ്പിക്കണം?
0: ഈ പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ പൂരിപ്പിച്ച്
1: സ്നേഹത്തോടെ നമുക്ക് അയക്കുക അല്ലേ?
0: അതെ
1: അതെ.

0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള നാല് വാക്കുകൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ് 3, 2, 1 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ളതാണ്.
1: 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു താങ്ങ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ?
1: അതെ, പാട്ടായിട്ട്.
0: പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്കു പറയാം. 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്. അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്. അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ സംഗീതവും അതിനനുസൃതമായ താളവും സൂചിപ്പിക്കുന്ന ഈ വാക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുമായിരിക്കും. മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാ കളം പൂരിപ്പിക്കുക?
0: അതെ,

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അക്ഷരക്കളത്തിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കേണ്ട വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
0: ഇത്രയും ലളിതമായ ഒരു അക്ഷരച്ചെപ്പ് ശ്രോതാക്കൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കും അല്ലേ?
1: അതെ
0: അതെ. അപ്പോൾ ലളിതമായ വാക്ക്, ലളിതമായ പാട്ട്, ലളിതമായി കേട്ട്, ലളിതമായി എഴുതട്ടെ.
1: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അടുത്ത വാക്ക് എങ്ങനെയാകും എഴുതേണ്ടിയിരിക്കുക?
1: താഴെ നിന്നും മുകളിലേക്ക്.
0: അതെ, താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11, 6.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. വിശ്രമമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ അക്ഷരച്ചെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അതേ അർത്ഥം തന്നെയാണ് ഈ വാക്കിനുമുള്ളത് കേട്ടോ. എന്നാൽ സൂചനകൾ കേട്ടുകൊള്ളൂ. വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
0: അധികം തടസ്സമൊന്നുമില്ലാതെ നമ്മൾ ഇതുവരെ എത്തി.
1: അതെ, വാക്കുകളും തടസ്സമില്ലാതെ പൂരിപ്പിച്ച് നമുക്ക് അയച്ചു തരിക.
0: അതെ, എല്ലാ കളങ്ങളും ശ്രോതാക്കൾ പൂരിപ്പിച്ചു കാണുമല്ലോ. പൂരിപ്പിച്ച വാക്കുകൾ അധികം താമസിയാതെ അക്ഷരച്ചെപ്പിലേക്ക് അയച്ചു തരാൻ മറക്കില്ലല്ലോ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അന്തർനാളം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൂക്കിൽ.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കപോതം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴുക്കാപ്പ്.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരുളുക.
2: മുകളിൽ നിന്നും താഴോട്ട് 7, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാനം.
1: മുകളിൽ നിന്നും താഴേക്ക് 8, 13 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുണ.
2: മുകളിൽ നിന്നും താഴോട്ട് 9, 14, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കിരണം.
1: മുകളിൽ നിന്നും താഴേക്ക് 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനി.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴക്കോൽ. ഈ വാക്കായിരുന്നു അവസാനത്തെ വാക്ക്.
1: അതെ,
2: ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേര് പറയാം. വിജയി ഗീത ജയപ്രകാശ്. മാവേലിക്കരയിലുള്ള ഗീത ജയപ്രകാശാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി. വിജയിക്ക് എല്ലാവിധ ആശംസകളും. ഗീത ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
3: എന്റെ പേര് ഗീത. ഞാൻ മാവേലിക്കര പട്ടാരമ്പലത്താണ് താമസിക്കുന്നത്. ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഡയറിയുടെ ഫ്രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പോ മാവേലിക്കരാണ് താമസം. ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത്. മകൻ ഹൈദരാബാദിലാണ്. മകൻ തിരുവനന്തപുരത്ത് പഠിക്കുന്നു. രാവിലെ എണീക്കാൻ മുതൽ ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാവിലെ ഉള്ള രാമായണ പാരായണം മുതൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആകാശവാണിയിലെ പാട്ട് പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. നല്ല നിലവാരം നിലത്തുന്ന പരിപാടികളാണ്. സമയം നോക്കാതെ നമ്മുടെ ജോലികൾ കേൾക്കാനും അതുപോലെ ഇരിക്കുന്ന പല പരിപാടികളായിരിക്കുന്ന ആകാശവാണിക്ക് എന്റെ അഭിനന്ദനങ്ങളുണ്ട്. അതിന് വിജ്ഞാനപ്രദമായ പല പരിപാടികളും നടത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ പല പരിപാടികൾ അവതരിപ്പിക്കാൻ ആകാശവാണി ആവട്ടെ എന്ന് അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് അനുഗ്രഹീതയായ ഗായിക ശ്രീമതി എസ് ജാനകി പാടിയിട്ടുള്ള താനെ തിരിഞ്ഞും മറിഞ്ഞു എന്ന ആ പാട്ട്. ആ അനുഗ്രഹീത ശബ്ദത്തിലൂടെ കേൾക്കാൻ ഞാൻ

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇനി ഫയലുകളിൽ ഉറങ്ങില്ല. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി എന്ന നൂതന സംവിധാനത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണ സംവിധാനത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയാണ് പ്രഗതി.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563231. മറ്റൊരു നമ്പർ കൂടി 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മൻ കി ബാത്,
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയ ശാല രാജു സംസാരിക്കുന്നു.
2: സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റു രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പൊ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷെ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാവുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മേഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40-70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർത്ത തരം

0: ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് എന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സാ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നത്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിന്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളെടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സാധിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് ഗ്രേഡ് 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടത്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ അഖിൽ കെ കുമാർ നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ഇത്തിത്താനം ബിജുരാജ്, വിശേഷാൽ തവിൽ. ആദ്യം കീരവാണി രാഗത്തിൽ ഭാവയെ സാരസനാഭം എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃതി ആദിതാളം.

അടുത്തതായി പരിപാഹിമാം നൃഹരെ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃതി രാഗം മോഹനം മിശ്രചാപ്പ് താളം

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം.
5: RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കൂ.

0: നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അല്പസമയത്തിനുള്ളിൽ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി പറയാം, 9495596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും ഡോക്ടർ ജയശ്രീ എസ് ആണ്. സ്വാഗതം മാഡം. നിങ്ങൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം, 9495964321. ഒരു നമ്പർ കൂടെ, 9495563321. മറ്റൊരു നമ്പർ 9496596321. മാഡം, ഇപ്പോ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും പ്രത്യേക ആരോഗ്യചര്യയുടെ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് പറയാമോ?
2: എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഒരു പാക്കേജ് എന്നതിൽ കഴിഞ്ഞ വർഷം മെസ്സേജ് ചെയ്ത് വരുമെന്ന് തോന്നാൻ അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഏത് മരുന്ന് കൊണ്ട് തടവാം, ഏത് മരുന്ന് കൊണ്ട് കിഴിയിടാം, അത് ഇലക്കിഴി വേണോ, പൊടിക്കിഴി വേണോ, ഞവരക്കിഴി വേണോ എന്നൊക്കെ ഡോക്ടറെ കണ്ട് വിശദമായി ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ കർക്കിടക കഞ്ഞി, കർക്കിടക ചോറ്, കർക്കിടകക്കുറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ച് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകൾ തോറും ഗവൺമെന്റ് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നേരത്തെ ഒന്ന് കൂടി ആലോചിച്ച് ഏത് വേണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ച് ഏത് വേണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് യന്ത്രമാണെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ. ഇപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് യന്ത്രമാണ് ശരീരം എന്ന് പറയുന്നത്.

0: മാഡം.
1: ആ ഹലോ പറയൂ.
0: മാഡം, ഞാൻ 6 വർഷം കൊണ്ട് വീൽചെയർ കഴിയുന്ന ഒരാളാണ്.
1: എന്ത് പറ്റിയതാ?
0: എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ KSRTC ജോലി ചെയ്ത ഒരാളാണ്, കണ്ടക്ടർ ആയിരുന്നു. ഈ പെൻഷൻ ആയതിനു ശേഷം എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അപ്പോ ആയുർവേദത്തിൽ കാണിച്ചപ്പോഴ് നട്ടൽ തേയ്മാനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം അങ്ങനെ ഞാൻ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ ശേഷം എണീറ്റിട്ടില്ല.
1: ഓ അത് ശരി.
0: ഇപ്പോഴും ഞാൻ വീൽചെയറിലാണ്, 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയാണ്.
1: ആയുർവേദ ചികിത്സകൾ തുടരുന്നുണ്ടോ?
0: ആയുർവേദ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങ് തുടരുന്നില്ല.
1: അതെന്താ, തുടരാമായിരുന്നല്ലേ. അപ്പൊ നമുക്ക്
0: 6 വർഷം കൊണ്ട് കഴിപ്പിച്ച ഒരു കുറവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ
1: കുറവില്ലെങ്കിലും വീൽ ചെയറിലെങ്കിലും നടന്ന് നമുക്ക് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനും പറ്റുന്നില്ലേ? അത് കുറച്ചുകൂടെ അല്ല, അത്രയും സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഗുണം കിട്ടിയേക്കും ചിലപ്പോ. നെടുമങ്ങാടൊക്കെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ.
0: ആയുർവേദ ആശുപത്രി ഉണ്ട്. അപ്പോ തുടങ്ങാം.
1: ഒരു കുഴപ്പമില്ല, ചെയ്യാം. തലയ്ക്ക് നല്ല എണ്ണ തേക്കണം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ BP ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൺട്രോള്. അലോപ്പതി ചെയ്യുന്നെങ്കിൽ അത് നിർത്തണ്ട. അതിന്റെ കൂടെ തന്നെ അതിനുള്ള ആയുർവേദ മരുന്നുകൾ ചെയ്യാം.
0: പിന്നെ അത്
1: വേണം. അതായിരിക്കും തോന്നി. അതുകൊണ്ടാണ് തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുക. ഒരുപാട് തേക്കരുത്. കുറച്ച്, വളരെ കുറച്ച് എണ്ണ ഉച്ചയിൽ തന്നെ വെച്ച് ദിവസവും കുളിക്കുമ്പോൾ മുമ്പേ എണ്ണ വെച്ച് കുളിക്കണം. അതാണെങ്കിൽ നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടാനാണ്, അല്ലാതെ മുടി വളരാനല്ല. കണ്ണ്, മൂക്ക്, ചെവി. അല്ലല്ല, തലയിൽ ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്, തലമുടിക്ക് ദോഷമാണ്. ചെറിയ ചൂട്, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ മൂത്രച്ചൂടെന്നൊക്കെ പറയില്ലേ, അതിലും കുറവായിട്ടുള്ള ചൂട് തലയിൽ ഒഴിക്കാം. ദേഹത്ത് നല്ല ചൂടൊഴിച്ച്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദേഹത്ത് നല്ല ചൂട് എണ്ണ തേച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കൂ, ആശുപത്രി ചെന്ന് കണ്ട് ഒന്നുകൂടെ ആയുർവേദം ചെയ്ത്
0: നോക്കൂട്ടില്ല.
1: അത് വേണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ഉണ്ട്, എണ്ണയുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇപ്പൊ മരുന്ന് ക്ഷാമം ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കും.
2: വിളിച്ചതിന് നന്ദി. മാഡം, നമ്മള് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച്?
1: സാധാരണഗതിയിൽ മത്സ്യാഹാരം, മാംസാഹാരം ഇതിനോടൊന്നും ചേർത്ത് പാൽ ഉൽപ്പന്നങ്ങൾ ഒന്നും പാടില്ല. പ്രത്യേകിച്ച് തൈര്, മോര്, നെയ്യ് ഇതൊന്നും പാടില്ലെന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷെ ഇപ്പൊ അതിന് നേരെ, അതുപോലെ തൈര് ചൂടാക്കരുത്. ചൂട് ചോറിപ്പോലും ഒഴിച്ച് കഴിക്കരുത്. തൈരുന്ന പോലെ ഉടച്ച് മോരാക്കിയിട്ട് പുളിശ്ശേരിയാക്കിയാൽ കുഴപ്പമില്ല, തൈരായിട്ട് എടുത്തൊഴിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഫുഡ് റെസിപ്പികളിലെല്ലാം തൈരുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് തൈരിലാണ്. അതൊക്കെ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഉടനെ ചിലപ്പോൾ അതിൻ്റെ ദോഷം കണ്ടെന്ന് വരില്ല. കാലക്രമേണ സ്കിൻ ഡിസീസോ കിഡ്നി ഡാമേജോ അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനങ്ങൾ ഒഴിവാക്കുക തന്നെയാണ്.
2: പ്രധാനമായിട്ടും തൈര് ചൂടാക്കരുത്.
1: ചൂടാക്കരുത്. ചൂട് കാലത്ത് ഉപയോഗിക്കരുത്. പിന്നെ
2: രാത്രി സമയത്ത്
1: ഉപയോഗിക്കരുത്. ചൂട് ആഹാരത്തിനോട് ചേർത്ത് ഉപയോഗിക്കരുത്. ചൂട് ചോറിലേക്ക് തൈര് ഒഴിച്ച് കഴിക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറവായിട്ട് കിട്ടും.
2: അതുപോലെ ചിലർ പറയാറുണ്ട് ദോശയുടെ കൂടെ മീൻകറി, അങ്ങനെയൊന്നും.
1: അതെന്താ വെച്ചാൽ ഉഴുന്ന് പുളിപ്പിച്ച സാധനം, അതിന്റെ കൂടെ ഈ ഉഴുന്നിന്റെ കൂടെ മീന്, മുട്ട, ഇറച്ചി ഒന്നും നല്ലതല്ല. അപ്പൊ നമ്മളിപ്പോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ചിക്കൻ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കും. ഇതൊക്കെയാണ് ഓരോ രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെയൊക്കെ ഞങ്ങൾ പറയും. രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ഈ നേരത്തെ ബീജരൂപത്തിൽ കിടക്കുന്ന ഒരു കാരണമാണ് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
3: ഞാൻ, എന്റെ പേര് നയന, ആലപ്പുഴ എന്ന് പറയുന്ന
2: ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.

0: ഹലോ പറയൂ.
1: ആ
0: ഹലോ നമസ്കാരം
1: സാർ, ഞാൻ ഒരു 60 കഴിഞ്ഞ ആളാണ്. ഞാനിപ്പോ ആരെയും സ്ഥിരമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളാണ്. ജില്ലാശുപത്രി നമ്മുടെ അടുത്തുള്ള ഘട്ട ആശുപത്രി നിന്നൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ഈ നമുക്ക് അവിടുന്ന് ഔഷധിയുടെ മരുന്നുകൾ തരുന്നുണ്ട്, പോരാത്തത് പുറത്തുനിന്ന് കുറിച്ച് തരുന്നുണ്ട്. അത് ഈ കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് അറിയാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ?
0: അതുണ്ടല്ലോ, ഇപ്പൊ ഡ്രഗ്സ് കൺട്രോളിങ് വിഭാഗം എല്ലായിടത്തും ഉണ്ട്. വെളിയിൽ നിന്ന് വന്നാലും അത് അവിടെയും നമ്മളത് നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ സ്റ്റോർ വഴി വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ച് സംശയിക്കണ്ട.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോ നവജാത ശിശുക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ പാദ പിത്തം കഫം ഇങ്ങനെ പല ശരീരപ്രകൃതിയുള്ള എല്ലാ ആൾക്കാർക്കും തലയിൽ എണ്ണ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നവജാത ശിശുവിന് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന ഇത് തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തി. അതിന് ഓരോരുത്തർക്കും ഓരോന്ന്. സാധാരണ നവജാത ശിശുവിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. തേങ്ങ തിരുമി പിഴിഞ്ഞ് പാലെടുത്ത്, അപ്പൊ അത് പ്യുവറാണെന്ന് നമുക്ക് സംശയമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അത് തേച്ചാണ് കുളിപ്പിക്കാറ്. ഉച്ചി വയ്ക്കുക എന്നൊരു ക്രിയ കേട്ടിട്ടില്ലേ? ഉച്ചി വയ്ക്കുക എന്ന് പറയുന്നത് കുളിപ്പിച്ചതിന് ശേഷം പോലും ചില സ്ഥലങ്ങൾക്ക് പ്രാദേശികമായിട്ട് തുണിയിൽ എണ്ണ മുക്കി ഉച്ചിയിൽ വയ്ക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നാഡി ഞരമ്പുകൾക്ക് നല്ല പ്രയോജനം കിട്ടുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തെടുത്ത് വർഷവർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു പ്രധാനം. അതുപോലെ തന്നെ ദേഹം മുഴുവനും നമുക്ക് തന്നെ ചെയ്ത് നോക്കി അറിയാം, ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് തലയിലും വയ്ക്കണം, ദേഹത്തും തേക്കാം, ചെവിയിലും ഒഴിക്കണം എന്നാണ്. എല്ലാ ദിവസവും തലയിലും എണ്ണ വയ്ക്കണം, കാലിലും എണ്ണ കാലിൻ്റെ അടിഭാഗത്തും തേക്കണം, ചെവിയിലും ഒഴിക്കണം എന്നാണ്.
2: അഭ്യംഗമാണ്.
0: എന്തെണ്ണയെന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓരോരുത്തർക്കും ചേരുന്ന ഓരോന്നായിരിക്കും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ നമ്മൾ നീര് വറ്റിക്കുക എന്ന് പറയുന്ന പോലെ വെളുത്ത ചുവന്നുള്ളിയോ ജീരകമോ കുരുമുളകോ ഇട്ടും പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറെ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ സുഖങ്ങളെയൊക്കെ പറയുമ്പോൾ ഏത് കൊള്ളാം എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പിണ്ണതേലും ദേഹത്ത് വെച്ച് കുളിച്ചാൽ നല്ല സുഖമായിരിക്കും, ചിലർക്ക് അത് തേക്കുമ്പോൾ ശരിയാവില്ല, ചിലർക്ക് ധാന്യാന്തരം തേലം വേണം. അതൊക്കെ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പിന്നെ തലയിൽ എണ്ണ വയ്ക്കുന്നത് മുടിക്കാണെന്നുള്ള ധാരണ തെറ്റ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും സുസ്ഥിതിക്ക്, അതായത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. കാലിൽ എണ്ണ തേക്കുന്നതും കണ്ണിന്റെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും.
2: അതുപോലെ അലർജി രോഗങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ എണ്ണ വെക്കുന്നത് ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അധികരിക്കാനായിട്ട് കാരണമാകുമെന്ന് പറയാറുണ്ട്.
0: അതും ഈ പറഞ്ഞ പോലെയാണ്, ഏത് എണ്ണ വേണം എന്നുള്ളത്. അലർജി എന്ന് പറയുമ്പോൾ മിക്കവാറും സൈനസൈറ്റിസും തുമ്മലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുണ്ട് തേകരാജ തൈലം, കയ്യുണ്യാതി തൈലം, ഇങ്ങനെ പലതുണ്ട്. അത് നമുക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ഏതെണ്ണ വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച്. നമ്മൾ രോഗം നിശ്ചയിക്കുന്ന ദർശനം സ്പർശനം പ്രശ്നം, അത് രോഗിയെ കാണണം, അവരെ സ്പർശിച്ചു നോക്കണം, അവരെ ചോദിച്ചു നോക്കണം. അതിനകത്ത് അങ്ങനെയല്ല, ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് രോഗിയുടെ, പിന്നെ ഒരു 10 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവരോട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: നമസ്കാരം മാഡം, എന്റെ പേര് സുരേഷ് കുമാർ, കൊട്ടാരക്കര.
2: സംസാരിച്ചോളൂ.
3: ഞാൻ നടക്കുമ്പോഴേ മാഡം, നമസ്കാരം മാഡം.
0: നമസ്കാരം, പറയൂ
3: മാഡം. ഞാൻ ഈ താഴെ കൂടെ നടക്കുമ്പോഴേ സ്പോഞ്ചും മെറ്റയിലും നടക്കുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഞാന് ഒരു 2 വർഷമായിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നു. ന്യൂറോപ്പതിയാണെന്നാ അവര് പറഞ്ഞത്.
0: ഡയബറ്റിക് ആണോ?
3: ഡയബറ്റീസ് ഒന്നുമില്ല, ഡയബറ്റീസ് ഒക്കെ നോർമലാ, പ്രഷർ മാത്രമുള്ളൂ. മറ്റസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കുമ്പോ എപ്പോഴും സ്പോഞ്ച് മറ്റേ നടക്കുമ്പോ പൊങ്ങിണ്ടാകുന്ന നടക്കുന്ന പോലെ തോന്നുന്നു. 1.5 വർഷം അലോപ്പതി കഴിക്കുന്നു. നമുക്ക് ആയുർവേദം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്.
0: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളതിൽ കാലില അഭ്യംഗം, എണ്ണ തേപ്പ്, പിന്നെ അകത്ത് കഴിക്കാൻ മരുന്നുകള്, പൂച്ചിടല് ഒക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് കണ്ട് അവിടുത്തെ ഡോക്ടറെ

0: കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടും. ചികിത്സയുണ്ട്. ഇല്ല, ഇത് കഴിച്ചു. തലയിലും എണ്ണ തേക്കേണ്ടി വരും ചിലപ്പോ. അതൊക്കെ ഡോക്ടർ പറയും.
1: എണ്ണ തേക്കും. 69 വയസ്സുണ്ട്.
0: ആ, അത് കുഴപ്പമില്ല. അത് മരുന്ന് കിട്ടും നിങ്ങൾക്ക്. അതിന് വ്യത്യാസവും വരും.
2: മാഡം, ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്ന കാര്യമാണല്ലോ. ഇപ്പൊ മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആഹാര രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ വരുന്നത്?
0: തീർച്ചയായിട്ടും. പിന്നെ ആഹാരം കഴിക്കുന്ന സമയം കഴിച്ച് ദഹിക്കാതെ വീണ്ടും കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക, അസമയത്ത് കഴിക്കുക, കഴിച്ചിട്ട് കുളിക്കുക, കഴിച്ച ഉടനെ ഉറങ്ങുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടും ആണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. മലബന്ധം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ വീണ്ടും ദഹന പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ദിവസവും സുഖമായ ശോധനയുണ്ട്. ശോധന എന്ന് വെച്ചാൽ മലം വെളിയിൽ പോവുക എന്നുള്ളതിന്. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിൽക്കുകയുള്ളൂ.
2: ഈ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ രണ്ടു മൂന്ന് ഈ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലോ. ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് അത്തരം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്?
0: ഗർഭാവസ്ഥയിൽ നാച്ചുറലായിട്ട് തന്നെ ഒന്ന് രണ്ട് ഇതില് ആദ്യത്തെ സെമസ്റ്ററിലും രണ്ടാമത്തേലും ഒക്കെ ഗർഭാശയം വികസിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗുദത്തിലേക്ക് അല്ലെങ്കിൽ മലം സഞ്ചയിക്കുന്ന ഭാഗത്തേക്ക് പ്രഷർ വരുന്നത് കൊണ്ടും പിന്നെ മലം പോകാൻ, അപ്പൊ വയറിളക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റൂല. എങ്കിലും ആഹാരത്തിലും ചെറിയ ചെറിയ മരുന്ന് കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയാണ്
2: പ്രശ്നം.
0: പാല് കുഞ്ഞുങ്ങളും അമ്മയുടെ ആഹാരം നേരെയാകുന്നില്ല. അമ്മ ഇപ്പൊ എന്തും കഴിക്കാം. ഉണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പ്രസവിച്ച സ്ത്രീക്ക് ഇന്നതേ കഴിക്കാവും. അതൊക്കെ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിനേക്കാളും കുഞ്ഞിന്റെ ആരോഗ്യത്തിനായിരുന്നു. പാലിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് കുഞ്ഞിനെ. അതിന് കുഞ്ഞിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് മരുന്ന്, അമ്മയുടെ ആഹാര നിയന്ത്രണം, അമ്മയുടെ ഉറക്കം, ഇതെല്ലാം, പിന്നെ മാനസികാവസ്ഥ, ഇത് ഇത്രയും ശരിയായെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
2: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ സതീശൻ.
2: സ്ഥലം കൂടെ പറയണേ.
3: സ്ഥലം മണ്ണന്തലം പോല.
2: ഓക്കെ, സംസാരിച്ചു.
0: ഹലോ. ആ ഹലോ,
3: ഗുഡ്
0: മോർണിംഗ്. ഗുഡ് മോർണിംഗ്
3: മാഡം. എനിക്ക് ഒരു 10-15 വർഷക്കാലമായി എനിക്ക് ഷുഗർ, ബി പി ഒക്കെ ഉണ്ട്. ഞാൻ അതിന് മരുന്ന് കഴിക്കുവാണ്.
0: ആയിക്കോട്ടെ.
3: ആ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ട്.
0: ഇതിനു വേണ്ടി തന്നെ
3: ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പിടിച്ചാ നിൽക്കുന്നില്ല.
0: എത്ര വയസ്സുണ്ടെന്ന്
3: ഡോക്ടർ സ്കാൻ ചെയ്ത്? എനിക്ക് 68.
0: ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ
3: അപ്പൊ യൂറിൻ പിടിച്ചാ എനിക്ക് സ്കാൻ ചെയ്തപ്പോ പ്രോസ്റ്റേറ്റിന്റെ ഇത്തിരി നല്ല ഇരിക്കുന്നുണ്ട് എന്നതാണ്. അപ്പം ഞാൻ എന്നെ ചികിത്സിക്കുന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോ ആർഡിയം പ്രോസ്റ്റിലോൺ എന്നുള്ള ഒരു ഗുളിക തന്നു. ഞാൻ 2-3 മാസം കഴിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ സാറ് വേറൊരു ഗുളിയേക്ക് കുറിച്ച് അതൊന്നും തോന്നിയില്ല എനിക്ക്. അതിന് ശേഷം ഞാൻ ന്യൂറോളജി ഡോക്ടറെ സമീപിച്ചു. അപ്പൊ സാറ് ഇപ്പൊ 2 മാസം കൊണ്ട് എനിക്ക് ഗുളിക, വേറൊരു ഗുളിക തന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനൊക്കെ.
0: ഒരു കാര്യം ചെയ്യും,
3: അതുകൊണ്ട്
0: അദ്ദേഹം തന്ന ഗുളികയൊക്കെ പോവട്ടെ. ആ കൂട്ടത്തിൽ മലബന്ധം ഉണ്ടാവാതെ നോക്കണം. അതിനുള്ള ആഹാര ക്രമീകരണം
3: മലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് മലബന്ധം ആയിട്ടില്ല, പക്ഷെ പോകാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോകും. എന്റെ സമയമാകുമ്പോ ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോകും. പക്ഷെ അപ്പോൾ ഞാൻ വയറി തുടുക്കി നല്ല ഇതായിട്ട്, പക്ഷെ പിറ്റൊന്നുമല്ല. നമുക്ക് പോകാവുന്ന കണക്കിനാണ്, പക്ഷെ അതിനൊരു ആ ഒരു ക്രമം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഞാൻ വെളിയിൽ ഒരു 4:30 ഉറക്കം എഴുന്നേക്കും. അപ്പോഴും എന്നെ ചൂട് ചൂടാക്കി തണുപ്പിച്ചായിട്ട് വെള്ളം കുടിക്കും. ഒരു ഒരു കാൽക്കപ്പോളം വെള്ളം കുടിക്കും.
0: ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ കഴിക്കുക. പിന്നെ മുറിവെണ്ണ ഒരു 4 മടക്ക് തുണി, ഒരു കർച്ചീഫിന്റെ വലിയൊരു കർച്ചീഫ് എടുത്ത് അത് 4 മടക്കി മുറിവെണ്ണ മുക്കി

0: ചെറു ചൂടാക്കി മുറുവെണ്ണ മുക്കി വയറിന്റെ അടിഭാഗത്ത് വെക്കുക, നടുവിനും പെരട്ടുക, നടുവിനൊക്കെ പെരട്ടിയാൽ മതിയാവും. അങ്ങനെ വച്ചുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 41 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല വ്യത്യാസം വരും. ബാക്കി മറ്റന്നാളൊന്നും നിർത്തണ്ട, മരുന്നുകൾ ചേർന്ന് പോയിക്കോട്ടെ. ആയുർവേദമായാലും
1: അലോപ്പതി
0: ഇപ്പൊ നിങ്ങൾ അത് ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു 10-40 ദിവസം ഇത് ചെയ്ത് നോക്കൂ, പിന്നെ നോക്കുമ്പോ വേണ്ട അത് ചില മിക്കവാറും 90% വേണ്ടി വരില്ല. അതിപ്പോ ഇവിടെ ചോദിച്ച നമ്പർ കിട്ടും. ഞാൻ തന്നെ വേണമെന്നില്ല, എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ഇതൊക്കെ അറിയാം. ആയുർവേദ കോളേജിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കോലക്കില്ലല്ലേ? ആ ഇവിടെ ഇവിടെ മുക്കന് മുക്കൻ ആയുർവേദ ഡോക്ടർമാരെ കിട്ടുമല്ലോ. ആരെ വേണമെങ്കിലും സമീപിക്കോ, കിട്ടും. ആരെ സമീപിച്ചാൽ ആ പിന്നെന്ത് വേണം. ശരി, അപ്പൊ
2: ശരി, വിളിച്ചതിന് നന്ദി മാഡം. മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും ഇപ്പോ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മുതിർന്നവരോട് ചോദിച്ചാലും ഒക്കെ സ്ട്രെസ്സാണ്. അപ്പൊ നമുക്ക് ആയുർവേദം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്?
0: എനിക്ക് തോന്നുന്നു പണ്ട് പണ്ട് മുതലേ, അതായത് ബുദ്ധന്റെ കാലത്താണ് ആയുർവേദം ഏറ്റവും, ബുദ്ധന്റെ കാലം തുടങ്ങുന്നതിന് മുമ്പേ, അന്ന് മുതൽ ആയുർവേദത്തിന്റെ എല്ലാ അംഗങ്ങളും പരിപുഷ്ടമായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേക വിഭാഗമാണ് മാനസിക രോഗങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ആരോഗ്യവും. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചികിത്സയേക്കാൾ കൂടുതൽ ആരോഗ്യത്തിനാണ്, ജീവിതത്തിൻ്റെ ആരോഗ്യം, ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഈ മാനസികാരോഗ്യം ഒരു പ്രധാന വസ്തുതയാണ്. അപ്പൊ നമുക്കതിന് മരുന്നുകളുണ്ട്, പിന്നെ നമ്മൾ കൗൺസിലിങ്ങിനോ പോലെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് വലിയവർക്കായാലും ചെറിയവർക്കായാലും കുഞ്ഞും കാണുമെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയും ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും മാറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെ ഒന്ന് കൗൺസിലിങ്ങിൽ കൂടി, ആയുർവേദത്തിനും പറ്റും കൗൺസിലിങ്ങിൽ നല്ലോണം ഉണ്ട് നമ്മളെ കൊണ്ട്. നമ്മൾ തന്നെ പറയും, സുഖാർത്ഥ സർവഭൂതാനമത സുഖം വിനാ ധർമാത്. ധർമ്മത്തിൽ കൂടിയല്ലാതെ, അതായത് ഡ്യൂട്ടി, ധർമ്മം എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി, അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അത് മുഴുവൻ നോക്കി ഇപ്പൊ പറയാൻ സമയം കിട്ടൂല. അങ്ങനെ ക്രമമായ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമാവില്ല. അല്ലെങ്കിൽ ക്രമമായ മാർഗത്തിൽ കൂടെ അല്ലാത്തവർ നമ്മളുടെ കൂടെ സഹകരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെല്ലാ മാർഗങ്ങളുണ്ട്. പിന്നെ മരുന്നുകൾ ഒരുപാടുണ്ട്. മരുന്നുകളിപ്പോ ഇങ്ങനെ ജനറലായിട്ട് പറയാൻ ശരിയാവില്ലല്ലോ. ഗുളികകളുണ്ട്, കഷായങ്ങളുണ്ട്, നെയ്യുണ്ട്. അങ്ങനെയൊക്കെ അതിനും നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ശാഖയാണ് ആയുർവേദം.
2: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: എന്റെ പേര് രജനി.
0: നമസ്കാരം.
2: സ്ഥലം കൂടെ പറയണേ.
3: എന്റെ പേര് രജനി എന്നാണ്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ
2: പറയുകയാണ്.
3: എനിക്കിപ്പം ഒരു 2 വർഷമായി മുട്ടുവേദനയാണ്.
0: എത്ര വയസ്സുണ്ട്?
3: എനിക്കിപ്പോ 52 വയസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ അലോപ്പതി മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പം എടുത്ത് നോക്കിയപ്പോ നല്ല
0: തേയ്മാനമാണ്.
3: എനിക്ക് പ്രയാസമാണ്. ഇപ്പൊ ഞാൻ ആയുർവേദമാണ് കഴിക്കുന്നത്. അടുത്ത ആയുർവേദ കഴിക്കാൻ തുടങ്ങിയിട്ട് 5-8 മാസം
0: ആയി.
3: അപ്പൊ അവിടുന്ന് മുറിവെണ്ണ ആണെന്ന് തോന്നുന്നു, എണ്ണ വരും. പിന്നെ ചന്ദ്രക്ലസ് ഗുളികയും യോഗരാജ് ഗുരുഗുല എന്ന് പറയുന്ന ഒരു ഗുളിക വരുന്ന.
0: കഷായം ഒന്നുമില്ല?
3: കഷായം ഉണ്ട്, കഷായം പൊടിയും
0: ഇട്ട് കുടിക്കാനായിട്ട്. അത് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് പൂച്ചും കൂടെ കേടേണ്ടി വരും എന്നാണ്. പൂച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ചില മരുന്നുകൾ അരച്ച് മുട്ടില് പെരട്ടുന്നതിനെയാണ് പൂച്ച എന്ന് പറയുന്നത്. അതും അവിടെ ഉണ്ടാവും. ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി ആണെങ്കിൽ, ഗവൺമെന്റിന്റെ ആണെങ്കിൽ അവിടെ പൂച്ചിന്റെ മരുന്നുകളൊക്കെ കിട്ടും. അതിടം, അത് അവരോട് ചോദിച്ചിട്ട്, ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിച്ച് നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് അത് ഇടാം. അപ്പൊ അതിന്റെ വിശദ വിവരം അവർ പറഞ്ഞുതരും. ആ അത് തന്നെ, അത് തന്നെ, അത് സ്ഥിരമായി ഇടണം. അത് ഉണങ്ങുന്നവരെ ദേഹത്ത് കിടക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ തൈലം പുരട്ടണം. ഏത് തൈലായാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എള്ള് നിങ്ങളുടെ ആഹാരത്തിൽ ഒരു ശീലമാക്കും. ഒരു ദിവസം ഒരു എള്ളുണ്ടയുടെ അത്രയും എള്ള് വറുത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ദോശയിലോ ചോറിലോ എങ്ങനെയാ കഴിച്ചാലും നിങ്ങൾക്ക് നന്നായിരിക്കും. അത് എള്ള് എള്ള് എള്ള് എള്ള് കറുത്ത എള്ള്, അല്ലെങ്കിൽ നല്ല വെളി എള്ളെണ്ണ കടിക്കണം ഒരു സ്പൂൺ.
3: ഞാൻ എനിക്ക് ആദ്യം ഇതുപോലെ കാടിവെള്ളത്തെ കുറുക്ക് ഇടാനായിട്ടൊരു പൊടി തന്നായിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു.
0: അത് പറഞ്ഞ അതല്ലാത്ത വേറെ മരുന്ന് പൂച്ചകൾ ഒരുപാട് എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ വേറെ തരും. ആ അത് വേറെ എഴുതി തരാൻ പറഞ്ഞാ മതി, വേറെ ഡോക്ടർ എഴുതി തരും. അതെ, അതാണ് അതിന് നിങ്ങൾ ഈ എള്ള് കഴിക്കും, വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കഴിക്കും. ബാക്കി മരുന്നുകളും വേണം, അത് മാത്രം പോരാ, ഡോക്ടറെ കണ്ട് മറ്റു മരുന്നുകളും കൂടെ വാങ്ങിച്ച് കഴിച്ചോളൂ, ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കും.
3: മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്.
0: അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റൂ. നിങ്ങൾ ആ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ചികിത്സ കൊണ്ട് പറ്റൂല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തുടർന്നാ മതി. ഓക്കെ,
1: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321.
2: ഇപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും നമുക്ക് വരാം. മാഡം, ആയുർവേദം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്തെങ്കിലും അസ്ഥി സംബന്ധമായ വേദന, നീരുണ്ടാവുക, അപ്പോൾ നമ്മൾ എണ്ണ ഇടുക, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അതിനപ്പുറത്തോട്ട് ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ENT പ്രശ്നങ്ങൾക്ക് അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം ആയുർവേദത്തിൽ ചികിത്സയുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് അവർക്ക് ഉണ്ട് എന്നറിയാത്തത്?
0: അത് കുറച്ചൊക്കെ ഞങ്ങളുടെയും കൂടെ കുറ്റമാണ്, നമ്മൾ അതിൽ സ്ട്രെസ് ചെയ്യാത്തതിൻ്റെയും കൂടി ആയിരിക്കും. പക്ഷെ നേരത്തെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, വിഷ ചികിത്സ, ബാല ചികിത്സ, കണ്ണ് രോഗത്തിൻ്റെ ഡോക്ടർമാർ, ചെവിക്കുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ലുപ്തമായിപ്പോയി. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ഇതെല്ലാം ഉണ്ട്, ഗർഭിണിയെ പരിചര്യ, ഗർഭമാകാതിരിക്കുന്നതിനുള്ള ചികിത്സ. ഇപ്പം പക്ഷേ ഇതെല്ലാം നന്നായി വരുന്നുണ്ട് ആയുർവേദ കോളേജുകളിൽ, ഈ 8 വിങ്ങും. അതിനെ വീണ്ടും വിഭജിച്ച് ഞങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ ജനറലായിട്ട് ജനത്തിനിങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കാറ്ററാക്റ്റിനായാലും പോള രോഗങ്ങൾ, ലിഡിൻ്റെ രോഗങ്ങൾക്കായാലും വിശദമായ 94 രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ദോഷത്തിൻ്റെ സ്ഥിതി നോക്കി ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാം എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ഉണ്ട് മൂക്കിൻ്റെ രോഗങ്ങൾക്ക്, നേസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ചെവിയിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശദമായ ഫലപ്രദമായ രോഗം ചികിത്സയുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: സ്വാഗതം. എന്റെ പേര് കാർത്തിക, കണ്ണൂർ ജില്ലയിലെ മുത്തന്നൂരിനടുത്താണ്.
2: ആ, ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർ ജയശ്രീ ഉണ്ട്.
0: ഹലോ, പറയൂ.
4: ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കാർത്തിക.
0: ആ പറയൂ, കേട്ടു.
4: ആ ഡോക്ടറെ, ഞാൻ പോളിയോ ബാധിച്ച ഒരാളാണ്. പക്ഷേങ്കിൽ അതിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്, ഞാൻ വടി കുത്തിയിട്ടല്ലോ പിന്നെ എപ്പോഴും നടക്കുന്ന ആളേനു. ഇപ്പോ വല്ലാതെ ശരീര വേദന, കാലരി പൊക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ചുമരെല്ലാം പിടിച്ചിട്ടൊരു കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1 മാസം മുന്നേ കണ്ണൂരി താണ ആശുപത്രി പോയരോ ഓറു പറഞ്ഞു, വീഞ്ഞ അവരെ കീഴ് വെച്ചാൽ ആശ്വാസം ഉണ്ടാവും, പോയാൽ ശരിയാവുമോ?
0: ഏതാണ്?
2: ഞാൻ
4: കണ്ണൂരില്ലേ?
0: ആ അതെ അതെ, എന്റെ ചികിത്സ

0: ചെയ്താൽ ഗുണം ഉണ്ടാവുമെന്ന്? ഉണ്ടാവും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവര് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞല്ലേ ഞവരക്കിടി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ്.
1: കണ്ടു എന്നിട്ട് കുറച്ച് ഗുളികയൊക്കെ തന്നു. പിന്നെ കാലിനൊരു പൊട്ടൊക്കെ വന്നിട്ട് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായി വേണു. പക്ഷെ അടുത്ത ഗുളിക കഴിച്ചപ്പോ ആ കളറെല്ലാം പോയി, നല്ല കളറായി. അപ്പോ ശരീരം വല്ലാത്തൊരു വേദന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
0: അപ്പൊ അവര് പറഞ്ഞ ശരിയാണ്, അത് നോക്കി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഞവരക്കിഴി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും എന്നാണ് എനിക്ക് ഇത്രയും കേട്ടതെന്ന് തോന്നുന്നത്. ഗവൺമെന്റ് ആശുപത്രി പോയാ മതി. ഗവൺമെന്റ് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്, കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്, അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോയാ മതി.
1: നല്ല മഴയാവുമ്പോ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു.
0: ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും.
1: പിന്നെ ഒരു കാര്യം കൂടി
0: പറയണ്ടേ,
1: അപ്പിയിടാൻ പോണെന്ന് തോന്നുമ്പോഴേക്കിനി പിന്നെ കക്കൂത്തിലി എത്തൂല, പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ആയിപ്പോയി. അതെന്തുകൊണ്ടാ ഡോക്ടറെ? പിന്നെ നടുവേദനയുണ്ടായി, നടക്കലിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാ ഡോക്ടർ?
0: അത് അവിടെയുള്ള മസിലിനൊക്കെ ശക്തി കുറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങളത് തോന്ന ഒരുപാട് തോന്നുന്നവരെ പിടിച്ചു വച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരു വയസ്സാവും.
1: പോണോന്ന് തോന്നുമ്പോഴത്തെ തന്നെ ബാത്റൂമിൽ എത്താൻ പറ്റുന്നില്ല.
0: അതിനും നല്ല ചികിത്സയുണ്ട്. ഞങ്ങള് മാത്രാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ മലദ്വാരത്തിലേക്ക് തൈലമൊക്കെ കയറ്റും. അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പുറമെ പെരട്ടിയ വ്യത്യാസം ഉണ്ടാകും. അവഗാഹ സ്വേദം എന്നൊരു ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങള് ഈ ഞവരക്കിഴിക്ക് പോവുകയാണെങ്കിൽ ആ ഡോക്ടറോട് ഇതും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതിനും.
1: പിന്നെ ഞാൻ ചെറുതിലെ ആയുർവേദ എണ്ണയും കുഴമ്പെല്ലാം ഇട്ട് തടവിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അന്നേരാണ് കടിയെല്ലാം കുത്തിയിട്ട് നടക്കാൻ പറ്റിയത്.
0: അതിപ്പൊ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. നല്ല പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ്, അത് ആർക്കായാലും പ്രയാസമുള്ള ഒരു കാര്യല്ലേ. അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും, അതിനൊരുപാട് ചികിത്സയുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറഞ്ഞാ മതി. വസ്തി മാത്രാവസ്തി എന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
1: പിന്നെ ഞാൻ എണ്ണയെല്ലാം കാച്ചിയതാണ് കേക്കാറ്, പച്ച വെളിച്ചെണ്ണ കേക്കാറില്ല, പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ ആഹാരത്തിന് മുന്നേ കുളിക്കൂ.
0: അതുകൊണ്ടാണ് പോളിയോ വന്നിട്ട് ഇത്രയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ.
1: പിന്നെ അങ്ങനെ ഇല്ലാത്തൂടെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. അതുപോലെ ഞാൻ
0: ഇപ്പൊ ഇതും ചെല്ലോ, ഇത് ഞാൻ ഒരു കഴിയും അതിന്റെ കൂടത്തെ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ പറയുമ്പോ മാത്രാവസ്ഥ എന്നൊരു വസ്തു ഉണ്ട്, അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
1: എന്താണ് അതിന്റെ പേര്?
0: വസ്തി എന്ന് പറഞ്ഞാ മതി ഡോക്ടറോട്, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്. വസ്തി മലദ്വാരത്തിലേക്ക് എണ്ണയും കഷായവും ഒക്കെ കയറ്റുന്ന ഒരു പരിപാടി. അത് അതിൽ പല സൈസിലുണ്ട്, അത് ഏത് വേണമെന്ന് ആ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് തീരുമാനിക്കും.
1: ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടതാണ്.
0: അപ്പൊ ഒന്നുകൂടെ പറയൂ, ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഇതങ്ങ് ബലിപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നും കൂടെ പറ.
2: മാഡം, അലർജി സംബന്ധമായിട്ടുള്ള പലവിധമായ കാരണങ്ങൾ കൊണ്ട് അലർജികൾ വരാമല്ലോ, അപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും അതിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സ എങ്ങനെയാണ്?
0: അലർജി എന്നുള്ളതുകൊണ്ട് തുമ്മലോ ശ്വാസം മുട്ടലൊക്കെ ആണെങ്കിൽ അതിന് ഏതാണ് നോക്കേണ്ടതെന്നാണ് അലോപ്പതിയും പറയുന്നത്. പക്ഷെ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കണ്ടേ, അപ്പൊ അതിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന നസ്യമാണ്. ആ നസ്യവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേഹക്ഷമത അല്ലെങ്കിൽ ദേഹത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുമുണ്ട്, ലേഹ്യങ്ങളുണ്ട്, നെയ്യുണ്ട്. അതുമൊക്കെ ചെന്ന് നസ്യത്തോടൊപ്പം ആ മരുന്നുകളും കൂടെ കഴിച്ചാൽ നല്ലതായിട്ട് വ്യത്യാസം വരും, ചികിത്സിച്ച് മാറ്റാനും പറ്റും.
2: ദീർഘനാള് ചികിത്സ
0: കുറച്ച് അഞ്ചാറ് മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: കണ്ണനാണ്, കോട്ടയത്ത് നിന്ന്.
2: ഓക്കെ, ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ,
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാൻ അതിനകത്ത് മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്.
0: അതായത്
3: നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാട് എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
0: ഭയങ്കര
3: സ്ട്രെസ് ഉള്ള ഓഫീസിലാണെങ്കിലും പുറത്ത് വല്ല ഒരു സ്പീഡായിട്ടുള്ള ലൈഫ് അല്ലേ.

0: അതെ അതെ.
1: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു
0: പിന്നെ തീർച്ചയായിട്ടും പരിഹാരം, നല്ല എണ്ണ തേച്ച് തലയെ തേച്ച് കുളിക്കണം കറക്റ്റ് സമയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഉറക്കമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫോണിന്റെ ഉപയോഗം വർത്തമാനങ്ങളൊക്കെ ഒരു 9-9:30 ആകുമ്പോഴേ നിർത്തിയിട്ട് 10 മണിക്ക് കിടക്കാൻ നോക്കുക. രാവിലെ എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം, കാലിന്റെ അടിയിലും എണ്ണ പുരട്ടണം. പിന്നെ
1: അതായത് ഞാൻ അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെങ്കിൽ ഓരോ 9:30 ആകുമ്പോൾ ഞങ്ങൾ കിടക്കുകയും ചെയ്യും. പക്ഷെ മിക്ക ദിവസവും എനിക്ക് ഉറങ്ങും, അതിനുശേഷം ഒരു മണി 2 മണി സമയം പോണരും, പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര പാടാണ്. ടെൻഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണയൊക്കെ തേക്കുന്നത് മിക്കവാറും പനി പ്രശ്നം വരുന്നതുകൊണ്ടാണ്.
0: അത് നിങ്ങൾക്ക് ശരിയാവുന്ന എണ്ണ അല്ലാത്തത് കൊണ്ടാണ്. അത് കുളിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. എണ്ണ തേച്ചത് കൊണ്ട് അസുഖം വരത്തില്ല, തേക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അത് ഉച്ചി തന്നെ വളരെ കുറച്ച് എണ്ണ തേച്ചേ കുളിക്കാവൂ. സോപ്പ് തേക്കരുത്, ഷാമ്പൂ തേക്കരുത്, എണ്ണയുടെ അംശം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വേണം. അത് കംപ്ലീറ്റ് തേച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്ന പല പല എണ്ണ, ഈ മാനസിക രോഗ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട്. അത് നിങ്ങൾ കോട്ടയത്താണെന്നല്ലേ പറഞ്ഞേ, അവിടുത്തെ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൊന്ന് സമീപിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടാൽ, നമ്മൾ ചന്ദനാദി എണ്ണ, നീലി ഭൃങ്ങാദി എണ്ണ, കയ്യുണ്ണിയാദി കയർ, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, കാലിലും തേക്കണം എണ്ണ, പിന്നെ നേരത്തെ ആഹാരം കഴിക്കണം. 9:30 ആഹാരം കഴിച്ചിട്ട് ഉടനെ അപ്പൊ ഇതൊന്ന് കണ്ടാല് നല്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് പിന്നെ മരുന്നുണ്ട്. അത് അത്യാവശ്യം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എണ്ണ തേച്ച് കൃത്യസമയത്ത് കുളിച്ച് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യത്തക്കണമുള്ള വിശ്വാസപരമോ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ ധ്യാനമോ യോഗയോ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും.
2: ഓക്കെ, വിളിച്ചത് മാഡം. നേരത്തെ എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തേക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പ്രധാനമായിട്ട് ആൾക്കാര് തലമുടി വളരുമെന്നുള്ള ധാരണയിലാണല്ലോ ഒരുപാടധികം എണ്ണ തേക്കുന്നത്. അപ്പം തലമുടിക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: തലമുടിക്കായിട്ട് ശരിക്കും തലമുടി എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥി പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്. എന്ത് വസ്തുവും പരിണമിക്കുമ്പോൾ രണ്ടുണ്ടാവുമല്ലോ, അതിന്റെ സാരാംശം ഉണ്ടാവും, കിട്ടാംശം ഉണ്ടാവും. വേസ്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടൊരു, അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുടി നഖം ഒക്കെ വരുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുടി, പിന്നെ കുറച്ച് പാരമ്പര്യത്തിനും അതിന് സ്ഥാനമുണ്ട്. അപ്പം എണ്ണ തേക്കുന്നത് മുടിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുടി വളരുന്ന എണ്ണകളും ഉണ്ട്, പക്ഷെ അപ്പം അതിനോടൊപ്പം ആഹാരത്തിലും മരുന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് മുടി പോയതെങ്കിൽ അതിന് നല്ല മരുന്നുകൾ കഴിക്കാം. ജനറലായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതിനും മരുന്നുകളുണ്ട്, കഴിക്കുകയും വേണം. കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് മുടിയിൽ എണ്ണ തേക്കുന്നതിന്.
2: നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേരിന്ദു.
2: എവിടെ നിന്നാണ്?
3: കായംകുളം.
2: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
3: മാഡം, ഞാന് എനിക്ക് ഈ കാലിന് ഈ നടുവിൽ നിന്ന് താഴോട്ട് പെരിപ്പ് വന്നിട്ട് നിൽക്കുമ്പോ കാല് അങ്ങ് തടി പോലെ ആകും, പെട്ടെന്ന് അങ്ങനെ കാല് തടി പോലെ ആയിട്ട് പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു ആയുർവേദ ആശുപത്രി പോയി, ഇപ്പം 12 ദിവസം അവിടെ കിടന്നേ, തിരുമലും ഒക്കെ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നിപ്പം 3 മാസത്തോളം അതിന്റെ മരുന്ന് കഴിച്ച്, അത് കഴിഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി, പിന്നെ വീണ്ടും ഇപ്പോഴത് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഉച്ച കഴിയുമ്പോഴൊക്കെ നിൽക്കുമ്പം കാലങ്ങ് തടി പോലെ ആകും.
0: വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ?
3: വേറെ ഒരു കാലിന് പോളിയോ വന്നിട്ടുള്ളതായിരുന്നു. വേറെ പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതിന്റെ രണ്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഈ ഒരു തവണത്തെ ചികിത്സ കൊണ്ടും മതിയാവില്ല. പോളിയോ വന്നതുകൊണ്ട് നിങ്ങൾ ഈ കാലിനായിരിക്കും കൂടുതൽ ബലം കൊടുക്കുന്നതും നടക്കുന്നതിലും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഈ കാലായിരിക്കും, അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ മലബന്ധം ഉണ്ടാവരുത്. അപ്പൊ ഈ ഇപ്പൊ കിടന്ന് ചികിത്സിച്ച ആ ചികിത്സ 2-3 പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടും.
3: അത് അതാത് വർഷത്തിൽ തന്നെയാണോ?
0: അതാ ഡോക്ടറെ കണ്ടിട്ട്, ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ചിലപ്പോ 8 മാസത്തിലൊരിക്കൽ ചെയ്യും, ചിലപ്പോ 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും. അതല്ല, കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അത് അവിടെ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ട് അതാണ് അതിന്റെ ചികിത്സ. ദൂരപ്രാവശ്യം കൊണ്ട് മതിയാവില്ല, ആ വീണ്ടും ചെയ്യണ്ട, 2-3 പ്രാവശ്യം എങ്കിലും വീണ്ടും ചെയ്യണം.
3: ആയുർവേദം കൊണ്ട്
2: മാറും. മാഡം, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം PMOS അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദ ചികിത്സകൾ എത്രത്തോളം ഫലപ്രദമാണ്?
0: പ്രത്യേകിച്ച് ചോദിക്കാനില്ല, അത് നല്ലോണം ഫലപ്രദമാണ്. ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വിന്ന് തന്നെയുണ്ട്, സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന്. അതിന് പിന്നെ നമുക്കിപ്പൊ റെസ്റ്റ് ഇല്ല എന്നുള്ളത്, ഇപ്പൊ ഇവരും പറഞ്ഞു തുടങ്ങിയല്ലോ, ഇപ്പോഴത്തെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി ആർത്തവ സമയത്ത് അവധി വേണം എന്നൊക്കെ. ആ ആർത്തവ സമയത്തുള്ള അവധിയായിരുന്നു നമ്മളെ മാറ്റിയിരുത്തുക എന്നുള്ളത്. അശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് കിട്ടേണ്ട റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അശുദ്ധി ഉണ്ടെന്നുള്ളതും തീർച്ചയല്ലേ, നമ്മൾ ബാത്റൂമിൽ ഏതാവശ്യത്തിന് പോയാലും ക്ലീൻ ആയിട്ടല്ലേ അകത്തേക്ക് കയറൂ. അതുപോലെ ഇത് ക്ലീൻ ആവില്ലല്ലോ. 24 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു ഫ്ലോയാണ് അത്, ചത്ത കോശങ്ങളും രക്തവുമൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പോൾ പക്ഷെ ആ ഒരു പ്രക്രിയ നമ്മൾ വല്ലാതെ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്, ശാരീരികമായും മാനസികമായും. ഹോർമോൺ ശാരീരികമായിട്ടാകുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ സമയത്ത് ഏത് വിധത്തിലും റെസ്റ്റാണ്, ശാരീരികം മാനസികം ഒക്കെ വേണം. അത് കിട്ടാത്തതാണ് ഈ രോഗങ്ങളുടെ എല്ലാം പ്രധാനം. നമുക്കൊക്കെ വേണ്ട ആ സമയത്ത് ചില ആഹാരം കഴിക്കരുത്. അപ്പം ഇതൊന്നും പാടില്ല, എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെസ്റ്റും അത്യാവശ്യത്തിനെങ്കിലുള്ള റെസ്റ്റും ആഹാര നിയന്ത്രണവും.
2: ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തൊക്കെ?
0: നമ്മൾ അതിന് 2 ദിവസം മുമ്പേ മുതലേ നമ്മുടെയൊക്കെ വീടുകളിൽ കടല കഴിക്കരുത്, പിന്നെ വൻപയർ കഴിക്കരുത്.
2: ബ്ലോട്ടിംഗ് വരും,
0: അതാണ്. വായു ശരിക്കും പ്രവർത്തിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ, അത് വായുവിന് തടസ്സം ഉണ്ടാകും. അങ്ങനെയില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുക, ആ സമയത്തും അതുപോലെ നോക്കുക. അത് കഴിഞ്ഞാൽ 2 ദിവസം കൂടിയ വായുവിന് വിരോധം വരുന്ന ഒന്നും, അതായത് നമ്മുടെ ഗർഭവും മലവും മൂത്രവും ഈ ആർത്തവ രക്തവും ഒക്കെ കളയുന്ന, വെളിയിലേക്ക് തള്ളിക്കളയുന്ന വായുവിൻ്റെ ഒരു കർമ്മമാണ്, അതിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം അതിന് ഒരു ക്ഷീണമോ അതിനൊരു വികൃതിയോ വന്നാൽ രോഗങ്ങളുണ്ടാവും. അപ്പം നമ്മളുടെ ചികിത്സ തുടങ്ങുന്നത് അവിടെയാണ്. പ്രത്യേകിച്ചും റെസ്റ്റ് വേണം, അതിൽ ശാരീരികവും വേണം മാനസികവുമായ റെസ്റ്റ് വേണം. നമുക്ക് ഉദ്യോഗമുള്ളവർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്കോ അതങ്ങനെ പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റില്ലെങ്കിലും ഒക്കുന്നതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റും വേണം. അതിന് നല്ല ഫലപ്രദമായ മരുന്നുകളും ഉണ്ട്.
2: അടുത്ത കോൾ നോക്കാം. ഹലോ,
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: റോസി ഏറ്റുമാനൂര്.
2: ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോ.
0: ഹലോ,
4: എനിക്ക് ഡോക്ടറെ നല്ല നടുവേദനയാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്, ഒരു 30-35 വർഷമായിട്ട് നടുവേദനയുണ്ട്. കുറച്ച് അലോപ്പതിയൊക്കെ ചെയ്തു, പിന്നെ അതെല്ലാം നിർത്തി, പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോ ഒരു യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടോ?
0: കുഴപ്പമൊന്നുമില്ല, യോഗ ചെയ്യുന്ന ആൾക്കും ശരീരശാസ്ത്രമൊക്കെ അറിഞ്ഞ് യോഗ കറക്റ്റായി പഠിച്ചവർക്കാണെങ്കിൽ ഇതിന് പറ്റുന്ന യോഗ ചെയ്തു.
4: ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന ചെയ്യുന്നേ.
0: അതും മതിയാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങള് ആയുർവേദ കോളേജുകളിലും ആയുർവേദ ഡോക്ടർമാർക്കും ഒരുവിധം എല്ലാവർക്കും യോഗ അറിയാം. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ വൈഷമ്യം എന്താണെന്ന് കണ്ടിട്ട് അതിനനുയോജ്യമായ യോഗ ചെയ്യണം. യൂട്യൂബിലെ ആൾക്ക് നിങ്ങളെ അറിയില്ലല്ലോ.
4: വേറെ അസുഖങ്ങളൊന്നുമില്ല.
0: ആ എങ്കിൽ ഇത്രയും നാളും ദീർഘമായി നിലനിൽക്കുന്ന ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നേ
4: ഉള്ളൂ.
0: ആ മലബന്ധം ഉണ്ടാവരുത്. പക്ഷെ അത് കുറച്ചും കൂടെ ഫലപ്രദമാവും. നിങ്ങൾ അതിനെ യൂട്യൂബിലല്ലാതെ പഠിച്ച ഒരു ആളിനെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ കണ്ടിട്ടാണെങ്കിൽ ഇന്ന ഇന്ന സാധനങ്ങൾ പറ്റും, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ പൊതുവെ ആഹാരം ഒന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ചെയ്താലേ യോഗ കൊണ്ട് പ്രയോജനമുണ്ട്. 99% കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന് ഒരു 1 മണിക്കൂർ മുമ്പ് വെള്ളം പോലും കുടിക്കരുത്. അങ്ങനെ ഒന്നും ചെയ്താൽ ശരിയാവില്ല.
4: ആ
0: അത് വേറൊരു വലിയ കാര്യമാണ്, അതിനും കാണണം. അതൊക്കെ നേരിട്ട് കണ്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ചോദിക്കണം. അതിനുള്ള മരുന്ന് കഴിക്കണം, ആഹാര ക്രമീകരണം വരുത്തണം, രാത്രിയിൽ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം, കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള, അതും മലം പോകാനുള്ള ഒരു പ്രയാസം ഉണ്ടാക്കും.

0: കഴിക്കാതിരുന്നാലും.
1: സസ്യാഹാരം കുറച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു കഴിച്ചോടേ വയറങ്ങ് വീർത്ത് വരും.
0: ആ അവിടെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. നിങ്ങളുടെ വയറിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും. എന്നിട്ട് യോഗയും കൂടെ ചെയ്യാം.
1: യോഗ ഡോക്ടർ പറയാതെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ?
0: അല്ല, അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ എന്താന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗ ചെയ്യണം. സമയം വേണം. എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ല.
1: ബലം പ്രയോഗിച്ചിട്ടുള്ളതൊന്നുമില്ല. ചിലപ്പോൾ നിന്നുകൊണ്ടൊക്കെ കയ്യും കാലും കുഞ്ഞിയെ വലിയ കുഞ്ഞിടും ഇല്ലാതെയൊക്കെ ചെയ്ത് കുഞ്ഞാനേ മേല കസേരകളൊന്നും കുറച്ചു നേരം ഇരിക്കാൻ മേല.
0: അല്ലാതെ നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ സമഗ്രമായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളെ നല്ലോണം പരിശോധിച്ചിട്ട് ഇതെല്ലാം എല്ലാം ചെയ്യാം. മരുന്നും യോഗയൊക്കെ അതിനനുസരിച്ച് ചെയ്താലേ പ്രയോജനം ഉണ്ടാവും. സമയവും ആഹാരം കഴിക്കാതെ ചെയ്യലും ഒക്കെയാണ് അതിനൊരു പ്രധാന ആവശ്യം. ശരി,
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മേഡം. വിട്ടുമാറാത്ത താരൻ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ആയുർവേദം എന്താണ് അനുശാസിക്കുന്നത്?
0: ഞങ്ങൾ പറയുന്നത് അത് എണ്ണ തേക്കണം. എണ്ണ തേച്ചാലാണ് താരൻ വരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയല്ല, എണ്ണ തേക്കണം. പക്ഷെ ഏതെണ്ണ തേക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ആഹാരത്തിലും വേണം. നമ്മുടെ സ്കിൻ തന്നെ ഇളകിപ്പോകുന്നതാണ് ഇതിങ്ങനെ. അപ്പൊ ആ സ്കിന്നിനുള്ള ചികിത്സകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച് കയ്യോണ്യാധികേരം, തത്വരപത്രാധികേരം, ഇങ്ങനെ പലവിധത്തിലുള്ള എണ്ണയുണ്ട്. പക്ഷെ തത്വരപത്രാധിക്കെ ചൂടാണ്. അപ്പൊ ആളിനെ കണ്ടിട്ട് നമുക്കത് നിർദ്ദേശിക്കാൻ പറ്റൂ. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന താളി, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറുന്തോട്ടി ഇലയോ ചെമ്പരത്തി ഇലയോ അതിൻ്റെയൊക്കെ താളി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതും ഇതിന് വലിയൊരു നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി തേച്ച് കുളിക്കാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീവയ്ക്കപ്പൊടി, കുറച്ച് കടലമാവ്, ഒരുപാടായാൽ പിന്നെ അത് കൂടലാവും. അങ്ങനെയുള്ളവരും കൂടെ ചേർത്ത് ചെയ്തു കഴിഞ്ഞാൽ താരന് നല്ല വ്യത്യാസമുണ്ടാവും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ലിനു, ഞാൻ കോട്ടയം പാലായിൽ നിന്ന് വിളിക്കുന്നത്.
2: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
0: ഹലോ, ഹലോ പറയ.
3: ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ പറയ
3: ഡോക്ടർ. എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. മമ്മി നേരത്തെ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം പക്ഷെ കഴിക്കുന്നില്ല. ഇപ്പൊ ന്യൂറോയുടെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആള് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ആൾക്ക് അത് കഴിച്ചിട്ടും അങ്ങ് അത്ര ബെറ്റർ ആവുന്നില്ല. അപ്പം ആയുർവേദത്തിലേക്ക് പോവുകയാണെങ്കിൽ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ആൾക്ക് കൈകാലുകളൊക്കെ നമ്മള് കുറെ നേരം നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കരമായിട്ട് കഴിക്കുക, കാലിന് നീര് വെക്കുക. അതുപോലെ തന്നെ കൈ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയാൻ, പച്ചക്കറികളൊക്കെ അരിയാൻ എടുക്കുവാണെങ്കിൽ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് അരിയാൻ അങ്ങ് തുടങ്ങുമ്പോഴേ ആ കൈ അങ്ങ് മരിച്ച് അരിയാൻ
0: പറ്റാത്തില്ലാത്ത മരുന്നുണ്ട്. നല്ല മരുന്നുകൾ കിട്ടും. നിങ്ങൾ വീണ്ടും അതിലേക്ക് പോവാം. പിന്നെ കുറച്ച് വയസ്സായ ആളല്ലേ, അപ്പോ പച്ചക്കറി എടുത്ത് കഴുകി വെച്ചാൽ അതൊന്ന് തോർന്നിട്ട് എടുക്കുക. അതുപോലെ കയ്യിൽ വെള്ളമായാൽ കൈയൊന്ന് തുടച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വല്പം ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക, കയ്യെ ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക. മരുന്നുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും നല്ല മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ആശുപത്രിയിലോ ആയുർവേദ ഡോക്ടർ

0: ഇത്ര നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം വേദന സഹിക്കാമല്ല, നമുക്ക് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും വേദന, കിടക്കുമ്പോഴും വേദന, ആ വേദന അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന, അത് വലത് കാലിന്റെ മുട്ടിന് മാത്രമായിട്ടാണ് ഉള്ളത്.
1: അതിനെ തൈലം പുരട്ടുകയും പിന്നെ പൂച്ചിട നീരുണ്ടെങ്കിൽ പൂച്ചിടുകയും കഷായം കുടിക്കുകയും അരിഷ്ടം കുടിക്കുകയും ഒക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്ര വയസ്സല്ലേ ഉള്ളു, അപ്പൊ എന്തായാലും ഉടനെ പ്രയോജനം
0: കിട്ടും.
2: മാഡം, നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി വർദ്ധിപ്പിച്ച് നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
1: അതിനാണ് ഞങ്ങൾക്ക് സ്വസ്ഥവൃത്തം തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് എങ്ങനെ സുഖമായി ജീവിക്കാം, രോഗത്തിന്റെ ചികിത്സയല്ല, എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന്. അതിൽ ഉറക്കം ആഹാരം ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ദിനചര്യ എന്നൊരു പ്രത്യേകത, അത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എണീക്കേണ്ടത്, എത്രയും നേരത്തെ എണീക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തല തിരിഞ്ഞാണ് താമസിച്ചുറങ്ങി ഒരുപാട് താമസിച്ചെണീക്കുക, അതപ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് നേരെയാക്കുക, രാവിലെ തന്നെ കുളിക്കുക, സമയത്തിന് കൃത്യസമയത്തിന് അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ആഹാരം കൂടിപ്പോയ പ്രശ്നങ്ങളാണ് കൂടുതലും, അപ്പോൾ അതിനൊക്കെ വരുത. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം കെടുക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം, പിന്നെ ദേഷ്യം, മറ്റുള്ളവരുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുകയാണ്. ദേഷ്യമാണ്, അത് ഗീതയിലും പറയുന്ന എങ്ങനെയാണ്, ആയുർവേദത്തിലും പറയുന്ന എങ്ങനെയാണ്, ദേഷ്യം നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ഇതാണ്. അത് വരാതിരിക്കാനുള്ളത് കുഞ്ഞിലേ ശീലിക്കണം. കുഞ്ഞിലേ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അത്. പിന്നെ ദിനചര്യ, ഇതിലെല്ലാം പ്രധാനമാണ് ഋതുചര്യ. ഓരോ കാലാവസ്ഥയും മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആഹാരത്തിലും നമ്മുടെ കുളി, പിന്നെ ഉറക്കം, ഇതിലൊക്കെ വ്യായാമം ചെയ്യുന്ന രീതി, ഇതിലൊക്കെയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയശ്രീ എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി, ലതീഷ് എം ആർ.

6 5 9 6 3 2 1. ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 18 പടി എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമി പാടിയത്, രചന ശ്യാം കൃഷ്ണ, സംഗീതം രാകേഷ് ബ്രഹ്മാനന്ദൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകി. ചിത്രയും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം ചിത്രം ചക്കിക്കുത്തിരി ചങ്കരൻ.

0: ചർച്ചപ്രധാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ മഞ്ജു തോമസ് പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം രാജൻ കോസ്മിക്. ആദ്യഗാനം ഷൈൻകുമാർ വെട്ടിക്കൽ എഴുതിയത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മദൻ എന്ന് തുടങ്ങുന്നു.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വോറിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപത്ത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2-ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ രണ്ടാമത്തെ തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80% തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിൽ എത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300+ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ നിലായി പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ

ഗർഭചക്രത്തിലും ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ആവരണം കട്ടികൂടുകയും ഗർഭധാരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബീജസങ്കലനം നടന്ന അണ്ഡത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ അണ്ടോത്പാദനത്തിന് ശേഷം ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന കട്ടികൂടിയ എൻഡോമെട്രിയൽ ആവരണം പൊഴിയാൻ തുടങ്ങും. അത് രക്തസ്രാവമാവുകയും യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ മാസമുറയിൽ സംഭവിക്കുന്നത്. ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റു ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയൽ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ടാശയം, അണ്ടവാഹിനി കുഴൽ, വയറിന്റെ ഉൾഭാഗം, ഗർഭാശയത്തിന് പിന്നിലുള്ള പൌച്ച് ഓഫ് ഡഗ്ലസ്, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് രോഗാവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ കാണപ്പെടുക. എന്നാൽ രോഗതീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി, മൂത്രനാളി, ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം കണ്ടേക്കാം. സിസേറിയൻ ചെയ്ത മുറിവ് ഉണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നു. ഗർഭാശയത്തിനുള്ളിലെ പോലെ പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത കാരണം ഈ കോശങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ആർത്തവ സമയത്ത് രക്തം ഒരു അടഞ്ഞ സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതുമൂലം നീർവീക്കം അല്ലെങ്കിൽ മുഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ ആർത്തവത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുകയും സാന്ദ്രമായ മുഴ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കുകയും അത് ഫ്രോസൺ പെൽവിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെയാണ് അണ്ഡവാഹിനി കുഴലുകളുടെയും അണ്ടാശയത്തിന്റെയും ഗർഭപാത്രത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ശരീരഘടനയിൽ മാറ്റം വരികയും അണ്ഡവാഹിനി കുഴലുകൾക്ക് അണ്ഡം എടുക്കാൻ സാധിക്കാതെയും വരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിനും അത് പെരുകുന്നതിലും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് സ്ത്രീയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ദമ്പതികളുടെയും ശാരീരിക, ലൈംഗിക, മാനസിക, സാമൂഹിക വശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ്. കഠിനമായ വേദനയോടുകൂടിയ ആർത്തവം, അടിവയറ്റിൽ വേദന, നടുവേദന, വയറ് വീർക്കുക, ആർത്തവ രക്തം ഇരുണ്ടതും കറുപ്പു നിറത്തിലും കട്ടകട്ടകളായി പോകുക, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ആർത്തവ സമയത്ത് മലബന്ധം, മലമൂത്ര വിസർജന സമയത്തെ വേദന എന്നിവയാണ് എൻഡോമെട്രിയോസിസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ആർത്തവത്തോടനുബന്ധിച്ചും ഉണ്ടാകുന്ന കഠിനമായ വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവ വേദന 80 മുതൽ 90% സ്ത്രീകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവരിൽ ആർത്തവത്തിന്റെ ആദ്യ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞു വന്ന് പതുക്കെ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. എന്നാൽ എൻഡോമെട്രിയോസിസിന്റെ വേദന സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. ഗർഭപാത്രത്തിന്റെ എൻഡോമെട്രിയൽ കോശങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്, ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക. അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതും അത്തരത്തിൽ ആയിരിക്കും. രോഗനിർണയം ആർത്തവത്തോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്ക് സമാനമാണ് എൻഡോമെട്രിയോസിസിന്റെ രോഗലക്ഷണങ്ങൾ. രോഗം തിരിച്ചറിയാനും കൃത്യമായി ചികിത്സ എടുക്കാനും താമസിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് ലഭ്യമായ വിവിധ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഡോക്ടർ നടത്തുന്ന വയർ പെൽവിക് പരിശോധന, ഇതിലൂടെ പ്രാഥമിക രോഗനിർണയം സാധ്യമാകുന്നു. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന, അണ്ഡാശയത്തിലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ അല്ലെങ്കിൽ വയർ, മൂത്രസഞ്ചി, ഗർഭപാത്രം എന്നിവയിലെ മുഴകൾ എന്നിവ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. MRI പരിശോധന, എൻഡോമെട്രിയോസിസിന്റെ വ്യാപ്തി വിലയിരുത്താൻ ഇത് സഹായകമാണ്. പ്രത്യേകിച്ചും പെൽവിസിന് പുറത്തുള്ള അവയവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മതിയായ തയ്യാറെടുപ്പിനായി MRI സഹായിക്കുന്നു. ലാപ്രോസ്കോപ്പി, എൻഡോമെട്രിയോസിസ് കണ്ടെത്താനും ചികിത്സിക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ് ഈ പരിശോധന. എൻഡോമെട്രിയോസിസ് രോഗ ചികിത്സയിൽ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രം ഉണ്ടെന്നും നിരീക്ഷിക്കാൻ CA125 എന്ന രക്തപരിശോധന നടത്താറുണ്ട്. എൻഡോമെട്രിയോസിന്റെ കാര്യത്തിൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം പലപ്പോഴും രോഗതീവ്രതയുടെ അത്രയും പുറത്ത് കാണില്ല എന്നതാണ്. ഒട്ടും രോഗലക്ഷണം ഇല്ലാത്തതോ വളരെ നേരിയ രോഗലക്ഷണമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം.
ചിലപ്പോൾ കടുത്ത രോഗം

0: ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും രോഗത്തിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതിനാൽ രോഗത്തിന്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻഡോമെട്രിയോസിസ് രോഗം വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആർത്തവ ദിവസങ്ങളിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ശീലം ഒഴിവാക്കുക. ആർത്തവ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ആർത്തവ ശുചിത്വം പാലിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എരിവ് കൂടുതലുള്ള ഭക്ഷണം, പുളിപ്പിച്ച ഭക്ഷണം, അമിതമായി ദാഹം തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മലബന്ധത്തിന് കാരണമാകാത്തതും ദഹനം എളുപ്പം നടക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുക. എൻഡോമെട്രിയോസിസും വന്ധ്യതയും. എൻഡോമെട്രിയോസിസ് രോഗം അണ്ഡത്തിന്റെ ഗുണനിലവാരത്തെ കുറയ്ക്കും. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒട്ടലുകൾ അണ്ഡവാഹിനി കുഴലിന്റെ ഘടനയെ ബാധിക്കുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളിയെ വ്രണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമാണ്. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. മാറിയ ആഹാരശീലവും ജീവിതശൈലിയും എൻഡോമെട്രിയോസിന്റെ കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആർത്തവം നേരത്തെ ആരംഭിക്കുന്നത്, ഗർഭധാരണത്തിന്റെ എണ്ണക്കുറവ് എന്നിവ മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എൻഡോമെട്രിയോസിനുള്ള ഹോമിയോപ്പതി ചികിത്സാ സാധ്യതകൾ. തികച്ചും ലളിതവും പാർശ്വഫലരഹിതവുമായ മരുന്ന് ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓരോ വ്യക്തിയുടെയും രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും രോഗാവസ്ഥകളും അപഗ്രഥിച്ച് വ്യക്തിപരവും മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്തുമാണ് മരുന്നുകൾ നൽകുന്നത്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വീകരിക്കാവുന്ന പാർശ്വഫലരഹിതമായ ചികിത്സയാണ് ഹോമിയോപ്പതി. തുടക്കത്തിലുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ഗർഭാശയത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കോശങ്ങളെ ആഗിരണം ചെയ്ത് ഇല്ലാതെയാക്കുവാൻ ശരീരത്തെ സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകതയാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എൻഡോമെട്രിയോസിന് പൂർണമായും ശാശ്വതവുമായ രോഗശാന്തി നൽകുന്നു. എൻഡോമെട്രിയോസിന്റെ ഭാഗമായുള്ള അതികഠിനമായ ആർത്തവ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഫലപ്രദമാണ്. എൻഡോമെട്രിയോസിസ് രോഗാവസ്ഥ മൂലമുള്ള വന്ധ്യതയ്ക്ക് ഹോമിയോപ്പതി വകുപ്പിന്റെ ജനനി വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലാ ജില്ലകളിലും ജനനി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കുറിച്ചി സർക്കാർ ഹോമിയോപ്പതി ആശുപത്രിയിലാണ് ജനനി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0481243433.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയെ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു.
2: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूं. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
1: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് രണ്ടാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ ഐ എൻ എസ് മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ ഐ എൻ എസ് മാൽവാന് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ രണ്ടാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർസാക്ഷ്യമാണ് ഐ എൻ എസ് മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽഗാന്ധിയുടെ നടപടിയെ ബിജെപി അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചെയിഞ്ച് സൌകര്യം ലഭ്യമാണെന്നും ഡിഎംആർസി വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു.

0: കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
1: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities, even while addressing challenges. And there are many of them, amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
1: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഈറ്റ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം ജി ദേവരാജൻ.

0: 1,99 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: യേശുദാസ്, മാധുരി, പി ലീല, വി വസന്ത എന്നിവർ പാടിയ ഗാനം. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദേവദാസിന്റെ രചനയ്ക്ക് ശ്യാം ഈണം നൽകിയ ഗാനം രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയതാണ്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി ജയചന്ദ്രൻ പാടിയതാണ് കേട്ടത്. ചിത്രം കണ്ണൂർ ഡീലക്സ്. ഇനി കേൾക്കാം കല്ല് കാർത്യായനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമാർ.

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഞാവൽ പഴങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, വരികൾ എഴുതിയത് മുല്ലനേഴീസ്, ഈണം നൽകിയത് ശ്യാം.

കൈകളുകൾ കശക്കി നമ്മളിരിപ്പു കളിയാടാ. പെണ്ണേ കളിയിൽ തോറ്റു ഞാൻ.

ശിക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് കേട്ടത്. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഒരു സുന്ദരിയുടെ കഥ.

ഒരു ഗാനം കൂടി കേൾക്കാം. കല്യാണ പന്തൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കീച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എ. ടി. ഉമ്മാർ.

0: அண்ணா அண்ணா தனமதி அண்ணா.
1: ஏ ஆரா? ഞാൻ ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ, ഡേവിഡ്. ഇനിയുണ്ടെന്ന് കേട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങുക. ദേ അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ മതി കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണൻ ഇറങ്ങുമ്പോ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?
1: അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ.
0: ഒരു കുഴപ്പമില്ല, പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണനും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെന്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധ ഇടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിന്റെയും ബൈക്കിൽ ചാരി നിൽക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എന്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിന്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തന്റെ കൃത്യം നിർവഹിച്ചത് അല്ലെ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? വാട്ട് ഡു യു മീൻ?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിന്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നല്ലോ അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മുഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു ഡിസംബർ 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങളുണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എന്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
1: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തുപറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
1: ഡേവിഡ് കൊന്നോ? ആരെ?
2: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ചിത്രമോളെ, നീയോ എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലേ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷെ ഞാൻ തനിച്ചല്ലാട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടിയുണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാന്റി, ഗോവിന്ദൻ സർ. എന്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എന്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
4: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
3: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
0: അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
2: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
3: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
4: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
0: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലിൽ തന്നെ നിക്കാതെ.
4: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്കുക കമലേ.
2: അന്ന, നീഞ്ഞു വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
3: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
4: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
5: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
6: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
4: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
3: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
4: അതെ,
3: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
4: ഓരോരോ സാഹസങ്ങള്.
3: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
4: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
3: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
4: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
3: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
4: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
6: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
4: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോ?
3: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
0: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
3: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
0: ഓവ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്.
4: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
0: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
3: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേ ആയിരിക്കണം.
6: ആത്മഹത്യ എന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി. റെയിൽവേ, ഹൈവേകൾ, മറ്റു വലിയ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവയുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തപ്പെടുന്നു. അഴിമതിയും കാലതാമസവും ഒഴിവാക്കി നികുതിപ്പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെന്ന് പ്രഗതി ഉറപ്പാക്കുന്നു. സുതാര്യമായ ഭരണം നമ്മുടെ അവകാശമാണ്.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോ ഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേല്ലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം മാപ്പിളപ്പാട്ടുകൾ, 5:20 ദീപവിശേഷം, തുടർന്ന് കവരത്തി ദ്വീപിൽ നിന്നുള്ള ആലിപ്പുര മുഹമ്മദ് പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, ശേഷം പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ.
3: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496 2823 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496 2823 ദ്വീപ് വിശേഷം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 20:24. ദ്വീപ് വിശേഷം കേൾക്കാം. ആദ്യം അറിയിപ്പ്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറി, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണങ്ങളും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവ് കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോൾട്രി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുസൃതമായ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവർ സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടിയിൽ കൂടുതൽ വിറ്റുവരവ് ഉള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്. ലൈസൻസ് രജിസ്ട്രേഷൻ foscos.fssi.gov.in എന്ന പോർട്ടലിലൂടെയോ അടുത്തുള്ള ആശ്രയ സെന്ററിലൂടെയോ ലഭ്യമാണ്. ആയതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും 31 August 2026 മുമ്പായി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ ഫുഡ് ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി പുതുക്കേണ്ടതും അതോടൊപ്പം ബിസിനസ് പൂർണ്ണമായി നിർത്തിവച്ചവർ ലൈസൻസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഫോസ്കോസ് ഹെൽപ്പ് ഡെസ്ക്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസുമായി നേരിട്ടോ അല്ലെങ്കിൽ 800-425-1830 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30:17. ഇപ്പോൾ കേടാത്ത കനലുകൾ എന്ന പരിപാടി കേൾക്കാം.
1: കേടാത്ത കനലുകൾ

0: ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കാലം മായ്ക്കാത്ത അനുഭവങ്ങളും ജീവിതയാത്രയിൽ ചേർത്തുവെച്ച ഓർമ്മച്ചെപ്പുകളുമാണ് ഓരോ മുതിർന്ന പൗരന്റെയും സമ്പാദ്യം. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. ലക്ഷദ്വീപ് ഗവൺമെന്റിന് താഴെ വിവിധ തസ്തികകളിലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതാനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഔദ്യോഗിക ജീവിതാനുഭവങ്ങളും ദ്വീപിന്റെ പഴയകാല ജീവിത രീതികളും അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നു. അതോടൊപ്പം അദ്ദേഹം തന്റെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ആവേശമുണർത്തുന്ന ആദ്യകാല ടൂർ യാത്രയിലെ വിശേഷങ്ങളും ഈ പരിപാടിയിലൂടെ ഓർത്തെടുക്കുകയാണ്. കഴിഞ്ഞ കാലത്തിന്റെ മനോഹരമായ ഏടുകളിലേക്കും ശ്രീ മുഹമ്മദ് ആലിപ്പുരയുടെ യാത്രാനുഭവങ്ങളിലേക്കും നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. വരൂ, കെടാത്ത കനലുകളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഞാൻ മുഹമ്മദ് ആലിപ്പുര, കവരത്തി. 1958 ഇവിടെ LD ടെസ്റ്റ് വന്നു. ടെസ്റ്റ് വന്നതിന് ശേഷം ഞാൻ ടെസ്റ്റ് എഴുതി, അതിൽ 9th സെലക്ഷനായിട്ട് എനിക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടി. പിന്നെ അവിടുന്ന് പ്ലാനിങ് സെക്ഷനിൽ LDC ആയിട്ട് ജോലി കയറുകയും അവിടുന്ന് 7 ശേഷം UDC ആയിട്ട് പ്രൊമോഷൻ കിട്ടി ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്തു. 1997 രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് പെയിൻ്റ് അക്കൗണ്ട്സിൽ പോയി. പിന്നീട് ഞാനൊരു ചെറിയ കേസുകളിലൊക്കെ അകപ്പെട്ട് അതിൻ്റെ എൻക്വയറിയൊക്കെ കഴിഞ്ഞ് 2016 എനിക്ക് പ്രൊമോഷൻ സൂപ്രണ്ടായിട്ട് ലഭിക്കുകയും ചെയ്തു.
0: ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട പല വകുപ്പുകളിലും ജോലി ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തവള് ഷമീന കെ, MSc ആയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. 2 മോള് TTCയിൽ സെലക്ഷൻ കിട്ടി. ഈ അടുത്ത ദിവസം ഗവൺമെൻറ് JB സ്കൂൾ ഈസ്റ്റിൽ ടീച്ചറായിട്ട് കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്തു. 3 മകൻ ഡിഗ്രി പഠിച്ച് അതേ വീട്ടിലിരിക്കുന്നുണ്ട്. ഭാര്യ ജമീല കുന്നിൽ, അവർക്കിപ്പോൾ 56 വയസ്സായി. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്.
0: നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും യാത്രയുടെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു നിമിഷത്തിൽ ഒരു ഓർമ്മ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ പങ്കുവെക്കാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
1: അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ അകാല നിര്യാണമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം സമ്മാനിച്ചത്. ഹമീദ് കോലിയപ്പുര, അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. അത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്.
0: നല്ല അനുഭവങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും?
1: നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, പഠിക്കുന്ന കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെക്കുറിച്ചോ പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ അന്ന് പഠിച്ച് നിലയിലെത്തി. ഞാൻ
0: ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ എവിടെയായിരുന്നു നേടി? കരയിലാണ്?
1: ഉന്നത വിദ്യാഭ്യാസം കവരത്തിൽ തന്നെ. 10th വരെ പഠിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് GHS കവരത്തിൽ തന്നെയാണ് പഠിച്ചത്. 10th ശേഷം പഠിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി, അങ്ങനെ പഠനം ഒഴിവാക്കി.
0: ദ്വീപിലെ ഓരോരുത്തർക്കും, ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യം എടുക്കുമ്പോൾ, അവർക്ക് എപ്പോഴും പറയാനുണ്ടാവുക യാത്രയെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയായിരുന്നു അന്ന് യാത്രകൾ ചെയ്തിരുന്നത്. യാത്രയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്താണ് പറയുന്നത്?
1: യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നത് 8th നിന്ന് പാസ്സായി 9 പോകുമ്പോഴാണ്. അപ്പം അന്ന് ഇസ്ബുൽ ബഹർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ആദ്യമായിട്ട് യാത്ര ചെയ്തത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കപ്പൽ യാത്രയും അതും ഒരു വിദേശ കപ്പലിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ കപ്പലിലുള്ള സവിശേഷതകളൊന്നും പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അവിടെ നിന്ന് കവരത്തിയിൽ നിന്ന് കയറി കൊച്ചിയിലെത്തി. ഒരു മഹാ ഭൂഖണ്ഡം കാണുന്ന പോലെയുള്ളൊരു അനുഭവമായിരുന്നു അന്ന്. അങ്ങനെ ടൂറിൽ മൈസൂർ, തേക്കടി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇടയായി. അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു അനുഭവമാണ്.
0: ടൂറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ടൂറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദ്വീപിലെ അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടായിരിക്കും ഉപ്പയമ്മയൊക്കെ പേർ പിരിഞ്ഞ് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രയിൽ ആദ്യത്തെ അനുഭവം ചോദിക്കുമ്പോൾ, ആദ്യം യാത്ര ചോദിച്ച് വീടുകളിൽ യാത്ര പോവുക, ആ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയാ?
1: അന്നാങ്ങനെ പ്രത്യേകിച്ചൊരു ദുഃഖങ്ങളോ ഇതൊന്നും ഇല്ലാതെ സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡൽഹി, ആഗ്ര, അതുപോലെ അജ്മീർ, കാശ്മീർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് ഔദ്യോഗികമായിട്ട് തന്നെ പല ചാൻസും കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ ഞാൻ ഡൽഹിയിൽ 3 പ്രാവശ്യം പ്ലാനിംഗ് കമ്മീഷന് പോയിട്ടുണ്ട്.
0: ഇനിയിപ്പോൾ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുത്ത, എന്നാലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കഴിയുന്നില്ല. ഇനി ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്?
1: ഞാനിപ്പോൾ എല്ലാ ജീവിതത്തിൽ വളരെ സംതൃപ്തനാണ്. എനിക്ക് നേടാനുള്ളതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. ഇനി ദീർഘ ആയുസോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
0: ഇപ്പം റേഡിയോയുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ റേഡിയോനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്താണ്?
1: റേഡിയോ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമായിരുന്നു. അതിൽ വാർത്ത കേൾക്കാനും ചലച്ചിത്രഗാനം കേൾക്കാനും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും പഴയ കാലത്തിലുള്ള ചലച്ചിത്രഗാനങ്ങളും പ്രാദേശിക വാർത്തകളും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
0: റേഡിയോ ആദ്യമായിട്ട് കേട്ടത് എവിടുന്ന?
1: റേഡിയോ കേട്ടത് എൻ്റെ ബാപ്പയുടെ വീട്ടിൽ വെച്ച്. അത് നാഷണൽ പനാസോണിക് എന്ന റേഡിയോ ആ പ്രദേശത്ത് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ബാപ്പയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകാറുണ്ടായിരുന്നു.
0: ഇപ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ ഉപ്പയും ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്.
1: ആ ഇപ്പോഴും ഞാൻ ആകാശവാണി കവർത്തി എപ്പോഴും ട്യൂൺ ചെയ്ത് പ്രാദേശിക വാർത്ത അതുപോലെ ദ്വീപ് പരിപാടികൾ എപ്പോഴും കേൾക്കാറുണ്ട്.
0: പഴയ കാലത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊപ്ര വെട്ടൽ അതുപോലെ തന്നെ പല കാര്യങ്ങളും, വിവാഹ ചടങ്ങുകൾ, ഇതിലൊക്കെ നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു?
1: അത് കവർത്തി സംബന്ധിച്ചിടത്തോളം വിവാഹവും അതുപോലെ പഴയ കാലങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി എല്ലാവരും സഹകരിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. അവിടെ സ്വന്തം വീട്ടിൽ ഒരു പരിപാടി വരുമ്പോൾ അയൽവാസികളും അതുപോലെ കൂട്ടുകുടുംബങ്ങളും എല്ലാം വന്ന് നമുക്കൊന്നും നോക്കേണ്ടതില്ല, നമുക്കൊന്ന് നേതൃത്വം വഹിച്ചാൽ മതി, അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നതൊക്കെ മാറി, ഇന്ന് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്.
0: നമ്മളിപ്പോൾ ഈ കൊപ്ര വെട്ടുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു സീസണിൽ വരുന്നതാണ്. ആ കൊപ്ര വെട്ടുന്ന ചടങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യം ഓടിയെത്തുന്നത് എന്താ?
1: സ്കൂൾ വിട്ടു വന്നാൽ പാരക്കോലും എടുത്ത് കടപ്പുറത്ത് പോവുക, അവിടെ നിന്ന് തേങ്ങ വെട്ടി പൊങ്ങും അതുപോലെ മറ്റുള്ളത് കഴിക്കാൻ വളരെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊപ്ര വെട്ടി അത് ഉണക്കി കഴിയുന്നത് വരെ കടപ്പുറത്ത് പോയി ഉറങ്ങി, അതിനെയും കാത്ത് ഉറങ്ങി മഴ പോലത്തെ എല്ലാം വരുന്നതൊക്കെ നോക്കി രാത്രി ഉറക്കമൊഴിച്ചൊക്കെ കാത്തിരിക്കാറുണ്ടായിരുന്നു.
0: കടലുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ എന്തു പറയും?
1: കടലിൽ മീൻപിടുത്തം അങ്ങനെ ഞാൻ അങ്ങനെ പോകാറില്ല. എന്നാലും ചെറിയ വലകൾ കൊണ്ട് കല്ലു മൂടാനും അതുപോലെ കൂട്ടമായിട്ട് അഞ്ചാറ് പേർ ചേർന്ന് ആട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ രാത്രിയിൽ ഉറക്കമൊഴിച്ചൊക്കെ തെക്കുന്നില മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ കടപ്പുറം വരെ ആട്ടി മീൻ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കന്നുണ്ടായിരുന്നു.
0: എങ്ങനെ ഈ ആട്ടുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആട്ടാൻ പോയത്, അതിനെ കുറിച്ച് പറയാൻ പറ്റും?
1: ആദ്യമായിട്ട് ആട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്ന് വല ഉള്ള ഒരു വീട്ടുകാരുടെ കൂടെ പോയി, അവർ ഞങ്ങൾ 6-7 പേരുണ്ടാവും, 2 പേര് ആഴത്തിൽ വല വെച്ചിട്ട് ഞങ്ങൾ 5-6 പേര് വടിയും കൊണ്ട് അടിച്ചു ഓടിച്ച് വലയുടെ അടിഭാഗം എടുത്ത് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ആട്ടാൻ പോകൽ. ആ ഒരു അനുഭവം എപ്പോഴും മനസ്സിലുണ്ട്.
0: ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു ചെയ്താലും നമുക്ക് പരിപാടി ബൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് ആകാശവാണിയോട് എന്താണ് പറയാനുള്ളത്?
1: ആകാശവാണി കവർത്തി പ്രത്യേകിച്ച് ഞാൻ ശ്രോതാവെന്നുള്ള നിലയിൽ ഇനിയും ഇനിയും നല്ല നല്ല അഭിമുഖങ്ങളും അതുപോലെ പലരുടെയും യാത്രാനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിയും തുടരട്ടെ എന്നാണ് എനിക്ക് പ്രത്യാശയുള്ളത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ആകാശവാണി കവരത്തിയോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
0: ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ മനസ്സു തുറക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ സംസാരിച്ചത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. മറ്റൊരാളുടെ അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.

0: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിളെ ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 44:55. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വെട്ട് കേൾക്കാം.

0: ഫാട്ടുഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് ഞാനുള്ളത് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഫാട്ടുവെട്ടിൽ പങ്കെടുക്കാൻ ഒരാളുണ്ട്, നമുക്ക് അയാൾ പരിചയപ്പെടാം.
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് റിസ്റ്റത്ത് ബീഗം. ഞാൻ ഐ ജി എച്ച് ഹോസ്പിറ്റലിൽ എച്ച് ഐ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഞാനിപ്പോ 3 വർഷമായി. ഇപ്പൊ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 3 വർഷമാകും. അങ്ങനെ ട്രാൻസ്ഫറിന്റെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിരിക്ക.
0: അപ്പൊ കവരത്തിക്കാരിയല്ലേ?
2: ഇല്ല ഇല്ല, ഞാൻ ആന്ധ്രോത്തിലുള്ളതാ.
0: ആന്ധ്രോത്തുകാരിയാണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് വർക്കൊക്കെ എങ്ങനെ പോകുന്നു?
2: ഇപ്പൊ ഭയങ്കര റഫാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡെങ്കിപ്പനിയും ഇതൊക്കെ ഇപ്പൊ പടർന്നു പിടിക്കുന്ന സമയത്ത് മഴക്കാലമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വാർഡ് വൈസ് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. വേറെ എം എസ് സിമാരും അവരും ഇതായിട്ട് കുറെ ഡെങ്കിപ്പനി കൂടുതലുള്ള ഏരിയകളിലാണ് ഇപ്പൊ ഞങ്ങൾ ക്ലീനിങ് നടത്തുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ പഞ്ചായത്തുകാര് ഞങ്ങളെ എം എസ് സിമാരെ തിരിച്ചു വിളിച്ചു ഇപ്പൊ അങ്ങോട്ട്. അങ്ങനെ ക്ലീനിങ് മുന്നോട്ട് പോകുന്നില്ല.
0: ഇപ്പൊ എത്ര ദിവസമായി ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട്?
2: ഇപ്പൊ 2 മാസമായി.
0: 2 മാസത്തോളായി ഇപ്പൊ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ. ഇപ്പൊ എങ്ങനെയാണ്, ഡെങ്കിപ്പനിക്ക് കുറവാണോ ഇപ്പോ?
2: ആ ഇപ്പൊ ഏകദേശം കുറവുണ്ട്. ഇപ്പൊ മയം കുറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ ഇടവും ക്ലീനാക്കി കൊണ്ടുപോകുന്നൊരു നമുക്ക് കഴിയുന്ന അത്ര. പിന്നെ ഹൗസ് ടു ഹൗസ് വിസിറ്റ് നടത്തിയിട്ട് അവിടെയും ഇങ്ങനെ കെട്ടിക്കിടന്ന വെള്ളം ത്തിനെ പറ്റിയും അങ്ങനെ കൊതുക് നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ വീട്ടുകാരോടും അവരുടെ പരിസരം ശുചിയാക്കാനും എല്ലാം ഹൗസ് ടു ഹൗസ് സർവേ നടക്കുന്നുണ്ട്. നമ്മുടെ ആശാമാർ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്.
0: അപ്പം നമ്മുടെ ശ്രോതാക്കളോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പോൾ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും അവയർനെസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ?
2: നമുക്കിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിസരവും വീടിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ ഉള്ള വെള്ളം, പിന്നെ ടാങ്ക് ഒരാഴ്ചയിലൊരിക്കെങ്കിലും ക്ലീൻ ചെയ്യണം. ഒരാഴ്ചയിലൊരിക്കൽ നമ്മൾ ഡ്രൈ ഡേ പോലത്തെയുള്ള ഇതൊക്കെ അനുചരിക്കണം. അത് നമ്മൾ നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയാക്കി വെടിപ്പൊളി സൂക്ഷിക്കണം.
0: ഓക്കെ, നല്ലൊരു സന്ദേശമാണ് അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചത്. അപ്പൊ ഇന്ന് പാട്ടുവെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
2: മിന്ന മിന്നി ഇത്തിരിപ്പന്നെ എന്ന പാട്ട്, എന്റെ ചെറിയ മോന് വേണ്ടിയിട്ട്.
0: ഓക്കെ, പാട്ട് പാടുന്ന ആളാണോ?
2: ഇല്ല ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: പാട്ട് പാടൂല, കേൾക്കാനാണല്ലേ ഇഷ്ടം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാട്ടുവെട്ടി എന്ന പരിപാടി പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം.
2: താങ്ക് യു.

അവതരണം സബീനാബി കീളസറാമ്പി. ഫാട്ട് ഫെട്ടി.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതേല്ലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ಆಕಾಶವಾಣಿ
1: പദ്ധതികൾ ജനനന്മയ്ക്ക്
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: He's inside the under-construction tunnel at Samardung in Namche district. However, the bodies could not be retrieved. Officials said poor visibility and methane gas leakage have made the rescue operation highly challenging. So far, 13 bodies have been recovered. The government has disabled 50 OTT platforms for public access in the country in the last 2 years for displaying obscene content. In a written reply in the Lok Sabha, Minister of State for Information and Broadcasting, Dr. L. Murugan, said the government regularly takes action against such intermediaries and OTT platforms based on complaints. In China Open Badminton, double Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Huda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തുനിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്രനട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്നു രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16 തുറക്കും. ചിങ്ങം 1 17 മുതൽ 21 വരെ പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് 5 തുറക്കും. ഓഗസ്റ്റ് 28 വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500+ വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യയ്ക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും ആറന്മുള ബോട്ട്റൈസ് .com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ

0: ങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റസ് മോഡുകളിലാണ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: अन्तविषये सारगर्भयुतां विचार चर्चां कर्तुं सदैव सन्नद्धो वर्तते। किन्तु विपक्षः समस्यानां समाधानं संसद्भवनस्य अपेक्षया मार्गेषु कर्तुं अनुचितं प्रयासं करोति। अद्य लोकसभायां रेलमन्त्री अश्विनी वैष्णवः अवोचत् यत् आधुनिक प्रौद्योगिक्या आधारभूत संरचनया समुन्नत रक्षणकार्यैः च रेलसुरक्षा अतीव सुदृढा विहिता। लोकसभायां लिखित उत्तराधारेण श्रीवैष्णवेन प्रतिपादितं यत् सुरक्षा कार्याणां व्ययः 13,000 वर्षे 13,000 रूप्यकेभ्यः संवर्ध्य 1,20,000 रूप्यतोप्यधिकं संजातम्। चीन ओपन बैडमिंटन प्रतिस्पर्धायां अद्यापराह्ने वारद्वयस्य ओलंपिक पदक विजेत्री पीवी सिंधुः स्वस्यैव देशस्य उन्नति हुड्डां 1:14, 9:21, 1:10 इत्यंकांतरालैः पराजित्य महिला एकल वर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत् इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്। അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും।
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്। അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം, അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം।
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക।
1: ആകാശവാണി നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി। പ്രധാന വാർത്തകൾ: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു। സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ। വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി। മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ। അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം। ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത। കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്। കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം। വാർത്തകൾ വിശദമായി: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു। ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്। നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है। हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है।
1: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കും.

0: ിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി.
1: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും SP മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P. രാജീവ്. ഇക്കാര്യത്തിൽ BJP അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P. രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B. അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു.

ഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7500ലധികം കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകളുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചുകിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ടുവന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു.
അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതന ആശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണാടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7,500 km വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാംഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും എൻജിഒകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5,000-ലേറെ വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3-ാം ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80-ലധികം തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 ടണ്ണിലധികം മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലമൊരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ 4-ാം ഘട്ട ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗം കൂടിയാണിത്. തീരദേശ ജൈവ വൈവിധ്യത്തിൽ സമുദ്ര മാലിന്യങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നു.

ഇതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പരിപാടി. തീരദേശ ശുചീകരണ രംഗത്ത് ലോകം കണ്ട ആദ്യത്തെ വൻ മുന്നേറ്റമാണിത്. പരിസ്ഥിതി സൌഹൃദ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സമുദ്ര സംരക്ഷണത്തിന്റെ വക്താക്കളാകാനും സമൂഹത്തെ ഒരേപോലെ ഉണർത്തുന്ന പദ്ധതിയാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ. പ്രായഭേദമന്യേ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. കാരണം സ്നേഹത്തെക്കാൾ വലിയൊരായുധം ഈ ഭൂമിയിലില്ല. നല്ല വാക്കുകളും ആത്മാർത്ഥമായ കരുതലുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൃദയത്തെയും നേടിയെടുക്കാനാകും. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് പതിന്മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് വാക്കുകളല്ല, പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം കേട്ടല്ലോ. വാഴകൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാമായിരിക്കും. പലരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. പരിപാടികളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പ്രകൃതിയുടെ ഒരു സമ്പൂർണ്ണ പോഷക സമ്മാനമാണ് പശുവിൻപാൽ. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും കരുത്ത് വർദ്ധിപ്പിക്കാനും പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പശുവിന്റെ അകിടിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പാൽ കറന്നെടുക്കാൻ. രോഗാണുക്കളിൽ നിന്നും മറ്റും പാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. എത്ര ശ്രദ്ധയോടെ വേണം പാൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ രജീഷ്, ശുദ്ധവും സുരക്ഷിതവുമായ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ശുദ്ധമായ പാല് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പൊടിപടലങ്ങളും മറ്റും ഇല്ലാത്ത പാൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു അതിനെ അരിച്ചു മാറ്റി വൃത്തിയാക്കിയ പാൽ എന്നല്ല അർത്ഥമാക്കുന്നത്. പൊതുവെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നോ എരുമകളിൽ നിന്നോ കറന്നെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് മാത്രം സൂക്ഷ്മാണുക്കൾ ഉള്ളതുമായ പാല്, അത് ചൂടാക്കാതെ തന്നെ നമുക്ക് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കുറേ നേരം സൂക്ഷിക്കാനാവുമെങ്കിൽ അത്തരം പാലിനെയാണ് നമ്മൾ ശുദ്ധമായ പാൽ എന്ന് പറയുന്നത്. അപ്പം രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഈ ശുദ്ധമായ പാലുൽപാദനത്തിൽ പൊതുവെ നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾ പാല് നമ്മൾ കറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാൽ പ്രൊക്യൂർമെന്റ് സമയത്ത് ഒരു തരത്തിലും കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക.

0: അല്ലെങ്കിൽ അത് കടന്നുകൂടുന്ന അളവിനെ കുറയ്ക്കുക. രണ്ടാമത്തേത് അഥവാ കടന്നുകൂടിയാൽ അതിനെ വളരാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ പാലുൽപാദനം അവലംബിക്കുന്ന രണ്ട് പൊതു പ്രധാന തത്വങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് ഘടകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പശുവിന്റെ ആരോഗ്യം മുതൽ അല്ലെങ്കിൽ കറവ രീതി, കറക്കുന്ന ആളിന്റെ ആരോഗ്യം, ചുറ്റുപാടിന്റെ ശുചിത്വം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇപ്പോ പാലില് ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കേടാവുകയും അത് കർഷകനെ സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യും.
1: അപ്പൊ നമ്മൾ സാധാരണമായി കാണുന്ന ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ പാല് അശുദ്ധമാവുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ്?
0: ഒരു സൂക്ഷ്മ ആണോ ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ അകിട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അകിടിന്റെ അകത്തുള്ള പാല് 100% ശുദ്ധം എന്ന് നമുക്ക് പറയാം. പക്ഷെ അകിടിൽ നിന്ന് പാല് കറന്ന് പാത്രത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ പാലിന്റെ അകത്തുള്ള ബാക്ടീരിയകളുടെ എണ്ണം 500 മുതൽ 8000 വരെയൊക്കെ എത്തും എന്നാണ്. കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മൈക്രോ കോക്കൈ ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയ. അപ്പൊ പാലില് ഈ റോ മിൽക്കില് പച്ചപ്പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബാക്ടീരിയയും മൈക്രോ കോക്കയാണ്. പിന്നെ സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ പശുവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാക്ടീരിയകൾ പാൽ നിർമ്മിക്കുന്ന സമയം അകിടിൽ തന്നെ ചിലപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. കൂടാതെ നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ ചില രീതികൾ അനുസരിച്ച്, ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവര് ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വൈക്യോൾ, സൈലേജ് ഒക്കെ ബെഡിംഗ് മെറ്റീരിയൽ ആയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പൊ അതിൽ നിന്ന് ഈ ക്ലോസ്ട്രിഡിയം പോലെയുള്ള അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയകളും പാലിൽ വന്നിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള ബാസിലസ് പോലെ ഇങ്ങനെയുള്ള ബാക്ടീരിയകളാണ് പൊതുവെ പാലിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറന്നെടുത്ത ഉടനെ തന്നെ പാലിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തണുപ്പിച്ച് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ അപകടകരമായ തോതിൽ വളരുകയും അത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പോലെ, അതായത് ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അത് രണ്ട് തരത്തിൽ, ഇപ്പൊ കർഷകന് നഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് പാലിന്റെ നിർമ്മാണ സമയത്തുള്ള അല്ലെങ്കിൽ പാലുൽപാദന സമയത്തുള്ള ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക, നല്ല ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
1: പിന്നെ പാല് എല്ലാ സൂക്ഷ്മാണുക്കളും വളരാൻ വേണ്ടി നല്ലൊരു റിച്ച് മീഡിയം കൂടെ ആണല്ലോ.
0: അതെ, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് പാൽ, അതേപോലെ തന്നെ ബാക്ടീരിയകൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് പാൽ. കാരണം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ആഹാര പദാർത്ഥമാണ് പാല്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ അതിൽ സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്.
1: ഡോക്ടർ രജീഷ്, ഇതിന്റെ ഒരു തുടക്കം തന്നെ സാർ ആദ്യം സൂചിപ്പിച്ച് കറവ സമയം ശുചിത്വം അവിടെ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കെയർ അവിടെ തന്നെ തുടങ്ങണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്?
0: അപ്പം രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ പൊതുവെ നോക്കുന്നെങ്കിൽ 1-2 പശുക്കളുള്ള ചെറു കർഷകർ, അല്ലെങ്കിൽ 5 മുതൽ 10 പശു, അല്ലെങ്കിൽ 10-100 പശുക്കളുള്ള ഫാം മുതലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പല തരത്തിലാണ് കേരളത്തിലെ പാലുൽപാദനം പോകുന്നത്. അപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ഏറിയ പങ്കും ലോക്കൽ സെയിലായിട്ട് തന്നെ സംഘം വഴിയോ അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 20% നമ്മുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ വഴി കളക്ട് ചെയ്ത് നഗരങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതില് നമ്മൾ കറക്കുന്ന അല്ലെങ്കിൽ ആ പാല് ഉൽപാദന സമയത്ത് അല്ലെങ്കിൽ ആ കറക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പശു എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ ആരോഗ്യം. ഇപ്പം വളരെ അടുത്തിടപഴകുന്ന ഒരാൾക്ക് പശുവിന്റെ കണ്ണ് അല്ലെങ്കിൽ അതിന്റെ മൂക്ക്, മസിൽ, ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പശുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, രോഗമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവശതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക. കറക്കുന്നതിന് മുമ്പ് തന്നെ അകിട്, മുലക്കാമ്പുകളെല്ലാം കഴുകി ഈ ചെറിയ വീര്യം കുറഞ്ഞ അണുനാശിനികൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കറക്കാവൂ. സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പാലിലേക്ക് കയറാനുള്ള അവസ്ഥകളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പം പൊതുവെ നമ്മളെ കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ കനാലിലുള്ള വെള്ളമൊക്കെ വെച്ച് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഈ പറയുന്ന കോളിഫോം പോലെയുള്ള ബാക്ടീരിയകളും പാലിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊരു ഇതുണ്ട്, പശുവിന് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുവിന് തലോടുന്ന ഒരു ഇതുണ്ട്, സ്നേഹം കൂടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പശുവിന്റെ രോമം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകത്തിന്റെ അംശങ്ങളൊക്കെ പാലിലേക്ക് വീഴാനുള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലോടലൊന്നും കറക്കുന്ന സമയത്ത് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ കറവക്കാരന്റെ കൈയൊക്കെ നമ്മളൊന്ന്,
0: അതെ, പൊതുവെ നമ്മള് ബുക്കുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നഖം ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ കഴുകണം. കറവക്കാരൻ ഒരു പ്രത്യേകം സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. പൊതുവെ ഈ കൊറോണയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കൊറോണ സമയത്ത് പാലിന്റെ ഗുണമേന്മ കൂടി എന്ന് റിപ്പോർട്ട് വന്നു. കാരണം

0: മഞ്ചരാംശം ഉണ്ടെങ്കിൽ അത് പിന്നെയും ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ സഹായം. ഇങ്ങനെ ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കിയെടുക്കണം. കാരണം ഈ പാത്രങ്ങളിൽ നിന്ന് വരുന്നതാണ് സൂഡോമോണാസിന്റെ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയങ്ങളൊക്കെ ഈ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ വരാം. നോർമലി അത് ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് കോളിഫോം വരുന്നത്. അല്ല, നോർമലി സൂഡോമോണാസ് ഒക്കെ വെള്ളത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു, അതുകൊണ്ട് അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ.
1: പിന്നെ കറന്ന് കഴിഞ്ഞിട്ട് സാർ തന്നെ ആദ്യം സൂചിപ്പിച്ച് പാല് നമ്മൾ കണ്ടെയ്നറിലോട്ട് എടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിന്നെ പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇപ്പം എല്ലാ കർഷകർക്കും അത് ഇമീഡിയറ്റ്ലി തണുപ്പിച്ച് വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല. അവർ ചിലപ്പം മിൽമ മാതിരിയുള്ള സംഘങ്ങളിലാകും കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നിടം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, കറക്കുന്ന സമയത്ത് പശുവിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി. ഈ ശാസ്ത്രീയ പശു പാലനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചില ക്ലാസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ മിക്കവാറും എല്ലാ സംഘങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഡു ഓർ നോട്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതില് ഈ കറന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പശുവിന് ആഹാരം കൊടുക്കുക. കാരണം കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആയാസം കാരണം കഴിഞ്ഞ ഉടനെ തന്നെ പശു കിടക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അത് നിന്നുകൊണ്ട് ആ ആഹാരം കഴിക്കും. കറക്കുന്ന സമയത്ത് മുലക്കാമ്പ് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുകയാണെങ്കിൽ തൊഴുത്തിന്റെ തറയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയങ്ങൾ മുലക്കാമ്പ് വഴി അകത്തോട്ട് കയറി പാലിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്ത് ചില സമയത്ത് അസുഖങ്ങൾ വരെ പശുവിനുണ്ടാക്കും. അപ്പൊ ആ ഒരു സാഹചര്യം കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് പശു നിന്ന് ആഹാരം കഴിക്കുകയും മുലക്കാമ്പ് അടയുകയും പിന്നെ തറയിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. രണ്ടാമത് കറന്നെടുത്ത പാല് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരുപാട് പതയൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കുക, എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന്
1: വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാരും
0: അതെ. അപ്പം ഈ പാലിന്റെ അകത്ത് കുറച്ച് നാച്ചുറലായിട്ട് കാണുന്ന കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഇതുവഴി പാലിന്റെ ഗുണമേന്മ നമുക്കൊരു 4-5 മണിക്കൂർ വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും പാല് പിരിയാനുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പൊ എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക. കറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക. സംഘം അത് ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റം വഴിയൊക്കെ അത് തണുപ്പിക്കും. ഇനി വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഇപ്പം കേരളത്തിലും ചില ഫാമുകളിലൊക്കെ ഉണ്ട് ഇൻസ്റ്റന്റ് മിൽക്ക് കൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് പാലാണെങ്കിലും അതിനെ നമുക്ക് തണുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ 4 ഡിഗ്രിയിലോട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റും. 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 24 മണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പവും പാലിന് ഉണ്ടാവത്തില്ല.
1: ഒരു കണ്ടാമിനേഷൻ ആവേണ്ട ചാൻസസ്
0: ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റത്തില്ല.
1: സർ, ചില അസുഖങ്ങൾ സർ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അകിട് വീക്കമൊക്കെ ഉണ്ട്, ഒരു അകിട് എന്നത്തെ അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് ചിലപ്പം പിരിഞ്ഞതായിരിക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ?
0: അതെ, അകിട് വീക്കം 3 തരത്തിലാണ് പൊതുവെ പറയുന്നത്. ദീർഘനാളായി നിലനിൽക്കുന്ന അകിട് വീക്കം, പിന്നെ വരുന്നത് സബ് ക്ലിനിക്കൽ അകിട് വീക്കം, അതായത് നിശബ്ദ അകിട് വീക്കം. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പശുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ പാലിന്റെ നോർമൽ രീതിയിൽ നോക്കുമ്പോഴോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻ വരാം, അതിന്റെ അകത്തുള്ള പാത്തജനിക് രോഗാണുക്കളിൽ ഒരുപാട് ഇത് വരാം. രണ്ടാമത് വരുന്നത് ക്ലിനിക്കൽ മസിൽ. അത് പശുവിനെ കാണുമ്പോൾ തന്നെ അതിന്റെ അടറൊക്കെ വളരെയധികം ചുമന്ന് പശു ഒരു വളരെ ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പശുവിന്റെ അനക്കവും അതിന്റെ കണ്ണിന്റെ തിളക്കവും ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉള്ള ഈ അസുഖം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പശുപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പൈസ വരുന്നതും ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാല് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇനി അതിന് ഇൻട്രാമാമറി ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് ആ പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് കറന്ന് കളയണം എന്നാണ് പറയുന്നത്.
1: പിന്നെ അങ്ങനത്തെ ഉള്ളെങ്കിൽ നമ്മൾ എല്ലാ പാലിന്റെ കൂടെ അത്
0: ഉപയോഗിക്കാനേ പാടില്ല, അത് സംഘത്തിലേക്ക് എത്തിക്കാനേ പാടില്ല. കാരണം അത് മറ്റുള്ള ബൾക്കിനെയും അത് അഫക്ട് ചെയ്യും.
1: പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു സുരക്ഷിത പാൽ ഉൽപാദനത്തിന് വേണ്ടി?
0: പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആരും ചേർക്കുന്നത് ഒന്നുമല്ല, അത് ഈ പറയുന്ന പോലെ ഫംഗൽ വിഷബാധയാണ്, പൂപ്പൽ വിഷബാധ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ഗുണമേന്മയല്ല, കാലിത്തീറ്റ എപ്രകാരം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മളിപ്പോൾ ഒരു നനവുള്ള അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കാലിത്തീറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ബാഗിൽ പൂപ്പൽ വിഷബാധ വരും. നമുക്ക് പൊതുവെ അറിയാം പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണക്കുരുക്കളൊക്കെ സൂക്ഷിക്കുമ്പോൾ പൊതുവെ പൂപ്പൽ വരും. ആസ്പർഗില്ലസ് ഇനത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്, മോൾഡുകളാണ് പൊതുവെ ഈ പറയുന്ന ടോക്സിൻ ഉൽപാദനം. അതുകൊണ്ടാണ് അതിന്റെ പേര് തന്നെ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഈ പറയുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണക്കുരുക്കളിൽ ഉണ്ടാക്കുന്നത് B1, B2, G1, G2 എന്നുള്ള 4 ഇനങ്ങൾ

0: ആണ്. പിന്നെ അതിന്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിൽ ബി വണ് ആണ് ഏറ്റവും ടോക്സിക് ആയിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു കാർസിനോജൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ ബി വൺ അടങ്ങിയ ഈ കാലിത്തീറ്റയോ അല്ലെങ്കിൽ എണ്ണക്കുരുക്കളോ മറ്റോ പിണ്ണാക്കോ പശു കഴിക്കുകയാണെങ്കിൽ പശുവിന്റെ ദേഹത്ത് വെച്ച് അതിന്റെ റൂമിലുള്ള ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത് എം ഒണ്ണായിട്ട് കണ്ണോട്ട് ചെയ്യും. അങ്ങനെ എം ഒണ്ണായിട്ടാണ് പാലിൽ കൂടി അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ എം ഒൺ പൊതുവെ നമ്മളത് ബി വണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അപകടകാരിയല്ല. പക്ഷേ എഫ് എസ് എസ് ഐ പറയുന്ന ലിമിറ്റിന് മുകളിൽ ഇപ്പോൾ അത് കണ്ടുവരുന്നു. കാരണം കാലിത്തീറ്റയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതും ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാലിത്തീറ്റയിൽ ബൈൻഡർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അഫ്ലാടോക്സിനെ പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ മിൽമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഫീഡ് പെല്ലറ്റുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രതലവുമായി ചേർന്ന് ഫീഡ് വെക്കാതെ കുറച്ച് ഉയരത്തിൽ വെക്കാൻ വേണ്ടി പെല്ലറ്റുകൾ അവർ സൗജന്യ നിരക്കിൽ തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരുവത്തിൽ ഈ പറയുന്ന അഫ്ലാടോക്സിന്റെ ഒരു ഇതിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ആന്റി മൈക്രോബിൽ സബ്സ്റ്റൻസിന്റെ ഇത്. ഈ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെൻസിലിൻ പോലുള്ള ബീറ്റാലാക്ടമൈസ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് ആന്റിബയോട്ടിക്. അപ്പം ഈ 72 മണിക്കൂറിനകം തന്നെ പാല് നമ്മൾ കളയാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പാലിൽ വരാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യൻ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു പ്രവണതയാണ് ആന്റി മൈക്രോബിൾ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള രോഗാണുക്കൾ ദിവസവും ഈ ആന്റി മൈക്രോബിൾ സബ്സ്റ്റൻസ് കഴിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ഇത് വരും. ഇപ്പൊ സൂപ്പർ ബഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഈ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫിലോകോക്കോസോറിയസ് പോലെയുള്ള പുതിയ ഇത്ര മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത രീതിയിലൊക്കെ വരാം. അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
1: ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ സർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്?
0: അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പൊതുവെ പറയുന്നത് 4 H ആണ് ഹൈജീൻ. അപ്പൊ ഇത് നമ്മൾ പാലിന്റെ വിതരണം ഇതും കൂടെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ 5 H, അതായത് ഹൈജീൻ ഓഫ് അനിമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പൂർണ്ണമായി നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം. ഈ അടറിലൊന്നും മുറിവുകളോ ഒന്നും തന്നെ പാടില്ല. 2 ഹൈജീൻ ഓഫ് മിൽക്കർ, കറവക്കാരന്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പാടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ശുചിത്വം വളരെ നല്ലതായിരിക്കണം. കറക്കുമ്പോൾ പാട്ട് പാടാനോ പുക വലിക്കാനോ ഒന്നും തന്നെ പാടില്ല. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് യൂട്ടൻസിൽസ് ആണ്, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാത്രങ്ങൾ. ഇതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങൾക്ക് പകരം വാവട്ടം കുറഞ്ഞ പാത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് എൻവയോൺമെന്റ്, ചുറ്റുപാടിന്റെ, ഈ കാലിത്തൊഴുത്തിന്റെ സ്ലോപ്പ്, പെട്ടെന്ന് തന്നെ മൂത്രവും ചാണകവും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഈ ചാണകക്കുഴിയൊക്കെ ദൂരത്തിലായിരിക്കണം. അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈസ്, ഈച്ചകളൊക്കെ വന്നിട്ട് ഈ ബാക്ടീരിയങ്ങളുടെ വാഹകരായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഇത് വരും. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് PFA പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പാല് തണുപ്പിക്കുന്ന ഉഷ്ണാവ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പൊ അത് FSSAയിലോട്ട് വന്നപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 10 നിന്ന് 4 മാറിയത് വഴി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ 18 മണിക്കൂർ നേരെ നമ്മൾ ആ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ബാക്ടീരിയങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2 അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് 200 മാറും 18 മണിക്കൂർ കൊണ്ട്. അതേസമയം 4 ഡിഗ്രി സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.02 അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ 102 ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് 4 ഡിഗ്രിയിലോട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ വളർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പം പഴയതുപോലെ നമ്മൾ ഡയറികളിൽ ചെന്നാൽ കാനിൽ പാല് വരുന്നില്ല. പാല് കൂടുതലും ബൾക്ക് മിൽക്ക് കൂളറുകളിൽ നിന്ന് തണുപ്പിച്ച് ദിവസം 2 മിൽമ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ കൂളർ ഫെസിലിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവെ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കവർ പാല് പണ്ട് ആളുകൾക്ക് പേടിയായിരുന്നു പിരിഞ്ഞു പോകും. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി കവർ പാലിന് പിരിയുന്ന ഒരു പ്രശ്നമില്ലാത്തതും ഈ പാല് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
1: ഡോക്ടർ രജീഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മളൊരു സുരക്ഷിതവും ഗുണമേന്മ ഉള്ള പാൽ ഉൽപാദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിൽ നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പാൽ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? പാലിലെ വൃത്തിയില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ കറവ മുതൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണമെന്നും പറഞ്ഞു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആർ. ഡോക്ടർ രജീഷുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രജീഷിന്റെ ഫോൺ നമ്പർ 9497 84 9 6 2 5. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഇനി രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്താണെന്ന് കേൾക്കാം.
1: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷിയന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്.

0: വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടിത്തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിനു മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഒരുതരം കുമിൾ രോഗമാണ്. കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പാകമായി തുടങ്ങുന്ന കുലകളിലെ കായ്കളിൽ സൂചി കുത്തിയതുപോലെയുള്ള കറുത്ത പാടുകളാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഈ പുള്ളികൾ അധികം താഴ്ചയില്ലാത്ത കുഴികളായി മാറുന്നു. രോഗം കൂടുന്നതോടെ കുഴികളോടുകൂടിയ പുള്ളികൾ കൂടിച്ചേർന്ന് കായ്കളിൽ വിണ്ടുകീറൽ ഉണ്ടാകുന്നു. ഇത്തരം വിണ്ടുകീറലിലൂടെ കായ്ച്ചകൾ മുട്ടയിടുന്നതോടെ പുഴുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90 തെങ്ങിന്റെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്കുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി ശിവകുമാർ 24/7/2026 വെള്ളിയാഴ്ച 11 മണിക്ക് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9995215953. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31, ഓഗസ്റ്റ് 1 എന്നീ തീയതികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ കൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ 2ാം പതിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ ഇന്നവേഷൻ ഫണ്ടിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള സംരംഭകർക്കായി 2 മാസത്തെ സൌജന്യ സംരംഭകത്വ പരിശീലനമാണ് ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. സസ്യാരോഗ്യം, പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നതിനുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 9995826799 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 8943346625. മറ്റൊരു ഫോൺ നമ്പർ 9061042347. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,500, ചെന്നൂർ 26,000, കോട്ടയം 26,000, പാലാ 24,900, എറണാകുളം 24,600, ആലുവ 24,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,800, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,300, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ അധ്യക്ഷ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: അത്യന്ത ദുർഭാഗ്യപൂർണ ഹൈ കി ഹമാരെ ദേശ് കെ ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നെ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനെ കാ പ്രയാസ് കർ റഹേ ഹൈ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാഓ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുൻന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
1: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണ്.

0: എന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120 ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിംഗിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാവിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പരിവേഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
4: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ എന്നോടൊപ്പമുള്ളത് ഫിറ്റ്നസ് ട്രെയിനറായ കണ്ണനാണ്. ഹലോ, ഹായ്. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലെ? എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ?
5: കുട്ടിക്കാലത്തൊട്ട് ഫിറ്റ്നസ് ഇഷ്ടമാണ്. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠനത്തിലുപരി നമുക്ക് അതിനെ കുറിച്ച് അറിയാനൊരു കൂടുതലായിട്ട് ത്വര ഉള്ളത് കൊണ്ട് അതിന്റെ പിറകെ കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പഠിക്കുന്നതല്ല കേട്ടോ, അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്.
4: അല്ലാതെ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കാര്യം?
5: ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്, ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളാണ്.
4: ഈ പറഞ്ഞപോലെ പണ്ടാണ് കുറച്ചുപേര് ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒരുവിധം എല്ലാവരും തന്നെ ഇതിൽ കോൺഷ്യസ് ആണ് ഇങ്ങനെ പോകുന്നതിനെ
5: പറ്റിയൊക്കെ.
4: അപ്പോ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്?
5: ആക്ച്വലി നമുക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പൊ കറന്റ് സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ അത് ഇപ്പം ഒരാളുടെ ആവശ്യമനുസരിച്ചാണ് ഒരാൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം വേറൊന്നുമുണ്ടല്ല, ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്നതിനൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നാട്ടിൽ മാത്രം നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് ചെയ്ത് പോകാൻ ഒരാൾക്ക് ഈ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് അതിനുള്ള നോളജ് അതിൽ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിമ്മുകൾക്ക് ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചധികം കോസ്റ്റ്ലി ആണ്. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് വരുമ്പം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അത്രയും വില കൂടി സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ.
4: കുറച്ച് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടല്ലോ. അപ്പോ ആദ്യം അതിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ടിവി കണ്ടിട്ടോ?
5: അല്ല, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനാണ്. ആക്ച്വലി പ്ലസ് ടു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പുള്ളിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ ഒരു വളഞ്ഞ ആ ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ ജീവിതശൈലി കൊണ്ടാണ് അങ്ങനെ ആയത്. എങ്കിൽ പോലും ആ പുള്ളി അത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, മീൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ബുള്ളിങ് എല്ലാം ഉണ്ട്, പുള്ളി അത്രയും അത് ഫേസ് ചെയ്ത് വളർന്നു വന്നതാണ്. പുള്ളി അത് ഫസ്റ്റ് ഓഫ് ഓൾ അവനാണ് അത് ചെയ്തത്. അപ്പൊ അവൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങി. അവൻ അതിൽ നിന്നും സ്വന്തമായിട്ട് മാറ്റങ്ങൾ വന്ന് കണ്ടു. മീൻസ് എനിക്ക് കുട്ടിക്കാലത്ത് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവന് ഞാനുമായിട്ടുള്ള ചങ്ങാത്തത്തില് അവൻ മാറുന്നത് ഞാൻ കണ്ടു, കൺമുമ്പിൽ ഞാൻ കണ്ടതാ. അപ്പൊ ആ മാറ്റത്തിലൂടെ എനിക്കും പഠിക്കണമെന്ന്, അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എല്ലാവരെയും പോലെ തന്നെ കുട്ടിക്കാലത്ത് ഇത് എന്റെ വീട്ടിലാരും സമ്മതിച്ചെന്നൊരു കാര്യമല്ല. വീട്ടിൽ ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണത് തന്നെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്.
4: കാര്യം
5: ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മയച്ഛനായാലും ആരായാലും ഈ ഒരു പ്രശ്നം ജിമ്മിൽ പോണെന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്നത് ഒരേ ഒരു കാര്യമാണ്, ബോഡി ബിൽഡേഴ്സ്. നമ്മൾ ടി വി കാണുന്ന അല്ലെങ്കിൽ ഈ പണ്ടത്തെ ആണെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒന്നും അങ്ങനെ ആലോചിച്ചില്ല. നമ്മൾ കൂടുതൽ റെസലിംഗുകൾ കണ്ടിട്ടാണ് ഈ ബോഡി ബിൽഡർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീട്ടുകാർ കാണുന്നത്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഈ പൊടി പൊടി എന്നാണ് എല്ലാരും അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ കാഴ്ചപ്പാടിലൂടെ വീട്ടുകാർ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. അതിപ്പം കുറച്ച് മുമ്പെന്നല്ല, ഇപ്പോഴും അത് പലരും പലരുടെ ഇടയിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
4: പിന്നെ ജിമ്മിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനർ ആവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
5: അതെന്ന് പറയുന്നത് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി ഒരു ഞാൻ സർട്ടിഫിക്കേഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഞാൻ ഫിറ്റ്നസ് ജേണിയിൽ പണ്ട് തൊട്ടേ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻ ഒരു 3 വർഷം മുമ്പാണ് അത് ആക്ച്വലി ഞാൻ അതിന്റെ പാർട്ടാവുന്നത്, സർട്ടിഫിക്കേഷൻ ഒരു പാർട്ടാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാം, എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വർക്കൗട്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, റെഫറൻസ് കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതൊരു ഈ പാഷനെ തന്നെ ഒരു ജോലിയാക്കി മാറ്റണമെങ്കിൽ മാക്സിമം ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷനാണ്. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജോലിയാക്കി കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു മാർഗം മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ. അല്ലാതെ തന്നെ ഞാൻ പല ജോലികളും മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാനൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ആയിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്.
4: ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഇപ്പൊ ജോലിയായിട്ട് മാറി. അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? കണ്ണന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
5: സത്യം പറഞ്ഞാൽ പാഷന്റെ പിറകെ ഞാൻ പോയിട്ട് ഒരു ജോലിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ അത് ഇപ്പൊ ജോലിയായി മാറിയപ്പോൾ ആ പാഷന്റെ ഒരു ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഓളിയം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ഓളിയം ചെയ്യാൻ പറ്റുന്ന രീതി അതിപ്പോ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനറിന്റെ ലൈഫ് എന്ന് പറയുമ്പം നമുക്കിപ്പം എങ്ങനെ പോയാലും മോർണിംഗ് 6 മണി ആ സമയത്ത് എന്തായാലും ഒരുവിധമുള്ള എല്ലാ ജിമ്മും സ്റ്റാർട്ട് ചെയ്യും. ചില ജിമ്മുകൾ 5 മണിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള പല ജിമ്മുകളിലും വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ പോയാലും 4 മണി 4:30 എണീക്കണം. ഈ 4:30 എണീക്കുന്ന ഒരാൾ എങ്ങനെ ചെന്നാലും ഒരു അയാളുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു ജിമ്മിൽ കയറുമ്പോൾ 6 മണി അല്ലെങ്കിൽ 5:30 ആ സമയമായിരിക്കും. ഓക്കെ, അപ്പൊ ആ സമയം തൊട്ട് അയാളുടെ ഡെയിലി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്, അല്ലാതെ ജനറൽ ക്ലയൻസ് ഉണ്ടെങ്കിൽ അത്. ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ജനറൽ ട്രെയിനിങ് 2 രീതിയിലുണ്ട്. അല്ല, ചില സ്ഥലങ്ങളിലാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ്ങിന് കൂടുതൽ ടൈം ഉണ്ട്. അങ്ങനെ ഓരോ ഡിഫറൻസ് ഓരോ സ്ഥലത്തുണ്ട്. ആ ടൈം എല്ലാം കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം തന്നെ വളരെയധികം കുറവാണ്. അതിനുള്ള ഒരു സമയം കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന്റെ കൂടെ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ സമയത്തും ക്ലയന്റ് ഉണ്ടാവാം മേ ബി. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
4: അതെ
5: അതെ വർക്ക്ഔട്ട് അങ്ങനെ വർക്ക്ഔട്ട് കൊടുക്കാറില്ല. പക്ഷേ ഒരു മണിക്കൂറുള്ള ഒരു വർക്ക്ഔട്ട് സെഷന്റെ ഇടയിൽ നമുക്കൊരു 10 മിനിറ്റ് എടുത്തു ചെയ്തു. അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ ട്രെയിനറിനും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുമ്പോട്ട് ഓരോ ദിവസവും കടന്നു കടന്നു പോയപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കം വർക്കെല്ലാം കഴിയപ്പോൾ എങ്ങനെ പോയാലും 10 മണിയാവും. 80% ജിമ്പുകളും വർക്ക് ചെയ്യുന്നത് സ്പ്രിഡ് ഡ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ 10 മണി വരെ വർക്ക് ചെയ്യും, അതിനുശേഷം ഒരു 4 മണി മുതൽ രാത്രി 10 മണി വർക്ക് ചെയ്യും. ചില ജിമ്മുകൾ മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ ഈ 2 മണി ഷിഫ്റ്റ് വരെയുള്ള ജോലി ചെയ്യുന്നൊരാളാണെങ്കിൽ അയാൾക്ക് 2 മണിക്ക് ശേഷം എന്തായാലും ചിന്തിക്കാൻ പറ്റും, രാവിലെ 5:30 എണീക്കുന്ന ഒരാൾ 2 മണിയാകുമ്പോൾ എന്തായാലും തളരും. അപ്പൊ ആ തളർച്ചയും കഴിഞ്ഞ് അടുത്തൊരു വർക്കൗട്ട് ഷെഡ്യൂളിലൂടെ സ്വന്തം കാര്യങ്ങളിലോട് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയായാലും അയാളുടെ വർക്കൗട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇതിന്റെ ഇടയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ട്രെയിനേഴ്സും. ഒരുവിധമുള്ള 80% ട്രെയിനേഴ്സും ഇതിന്റെ അകത്ത് ഈ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഈ പോകെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
4: പിന്നെ ഇപ്പൊ പറഞ്ഞു പല ക്ലയന്റ്സിന്റെ കാര്യം വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനൊന്ന് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് വർക്ക്ഔട്ട് കൊടുക്കുന്നതും കാര്യം?
5: ആക്ച്വലി പ്ലാൻ ചെയ്യാനായിട്ട് പ്രായം കുറഞ്ഞൊരു ക്ലയന്റ് ആണെന്ന് വെച്ചാൽ ഒരു 20-25 വയസ്സിനുള്ളവരാണെങ്കിൽ പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ബേസിക്കലി നോക്കുക. ആക്ച്വലി പുള്ളി ഒരു നല്ല രീതിയിൽ ശരീരം അനങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് ആദ്യം പുഷ് ചെയ്യുക. കാരണം അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്ത്യയിലെ ഉള്ള ലൈക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൺസൾട്ടേഷൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ വിചാരിക്കും മുമ്പോട്ട് പോകുന്നത്. അതേസമയം പ്രായമുള്ള ഒരാളാണെങ്കിൽ 50+ ആണ്. അപ്പൊ പുള്ളി റിട്ടയർഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ക്വാളിറ്റി ആക്കാൻ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പൊ അയാൾക്കാണെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നടുകും കാലിന്റെ മുട്ടും ഒക്കെ ഒരുവിധം പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളും ഓവറായിട്ട് സ്ട്രെസ് ആവാത്ത രീതിയിലും അമിതഭാരം ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും ആദ്യം മുമ്പോട്ട് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ശരീരം മൂവ്മെന്റ് ബേസിലുള്ള എക്സസൈസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് എടുത്തുകൊണ്ടുള്ളത് മാത്രമല്ലാതെ ശരീരം മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി അയാളുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക എന്ന് പറയും. അങ്ങനെ പാകപ്പെടുത്തി എടുത്ത് അയാൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അതൊരു ലോങ് പ്രോസസ്സാണ്. പ്രായമുള്ള ഒരാൾക്ക് അത് എന്തായാലും ഒരു ദീർഘകാല പ്രോസസ് ആയിരിക്കും. അയാൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് അയാൾക്ക് എന്തായാലും അതിന്റേതായ ഉപയോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും.
4: ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അതുപോലെ ക്ലയന്റ്സ് ആണെങ്കിലും ഓരോരുത്തരുടെയും സ്വഭാവം വേറെ ആയിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
5: പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറയുന്നവര് കൂടുതലും കല്യാണ സമയത്ത് വന്ന് ജോയിൻ ചെയ്യണവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് വരണവരാ. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്ന ഫംഗ്ഷൻ സമയത്ത് നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ എന്നൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, പക്ഷെ അത് അവര് അതിനു മുമ്പേ ഒരു 6 മാസം മുമ്പേ അവർ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് തുടർന്ന് പോകാനുള്ളൊരു മോട്ടിവേഷൻ പോരാ. ആക്ച്വലി ഒരു മോട്ടിവേഷൻ അല്ല ഇതിനെ പറയേണ്ടത്, പക്ഷെ ഞാനിപ്പോ അങ്ങനെ അതിനെ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നതിനു പകരം മുൻകൂട്ടിയാ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഷോർട്ട് പീരീഡിൽ വന്നിട്ട് 2 മാസത്തിനുള്ളിൽ എന്റെ ശരീരഭാരം ഇത്ര കുറയ്ക്കണം എന്ന് പറയുന്നത് ആക്ച്വലി പറ്റില്ല എന്ന് ചോദിച്ചാൽ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു സേഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യായാമ മുറ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള പരിപാടി ആയിരിക്കില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിക്കലും ശരീരഭാരം കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുന്നതല്ല, ഒരു ലോങ് പ്രോസസ്സാണ് ഈ ഭാരം കുറയ്ക്കുന്നതായാലും കൂട്ടുന്നതായാലും. അപ്പൊ അതിന് അതിൻ്റെതായ സമയം കൊടുത്ത് തന്നെ ചെയ്യണം. അതാണ് എപ്പോഴും ശരിയായ രീതി, ആരോഗ്യപരമായ ഒരു രീതി.
4: പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ലയൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിന് വേണ്ടി വന്നിട്ട് നമുക്കറിയാം, ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ സ്റ്റുഡന്റിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം വരുന്ന പോലെ തന്നെ, അങ്ങനത്തെ ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ ക്ലയൻസ് വന്നിട്ട് പറയുമ്പോ ഓക്കെ ഞാൻ അങ്ങനത്തെ ഒരു?
5: തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാ രീതിയിലുള്ള ക്ലയൻസിനോടും ആയിരിക്കുമല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്, 3 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം എന്റെ തുടക്കകാലത്ത് തൊട്ടേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരെന്ന് പറയുന്നത് എന്റെ മീൻസ് ലൈക്ക് അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ശരീരം മാറിയത് കൊണ്ട് മാത്രം എന്നിൽ വിശ്വസിച്ച് അവര് ഞാൻ പറയുന്ന കാര്യങ്ങളിലായാലും ഞാൻ കൊടുക്കുന്ന വ്യായാമ മുറകളിലായാലും അവരതിൽ 100% എഫേർട്ട് ഇട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് എന്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിസിബിളി നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്നത് വെയിറ്റ് റിഡക്ഷനാണ്. അപ്പൊ വെയിറ്റ് റിഡക്ഷനാണ് നമുക്ക് ഏറ്റവും ഈസിലി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം 6 മാസ കാലയളവിൽ 4 കിലോ അല്ലെങ്കിൽ 5 കിലോ കുറയുന്നതെന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെത്തേഡും കൂടെയാണ്. 1 കിലോ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ ഇതാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ്. അപ്പൊ അതിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത ഗോൾസ് അവരിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്, അവർക്കും അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം റിസൾട്ട് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററാണ് അവർക്ക് വിസിബിളി റിസൾട്ട് കാണുന്നത്. പക്ഷേ ഇത് ഷോർട്ട് പീരീഡ് ചെയ്യുന്നതാണ് എനിക്കൊരു യോജിപ്പ് കുറവുള്ളത്. ഷോർട്ട് പീരീഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലയൻസിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ക്ലയൻസ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അച്ചീവ് ചെയ്തവരും ഉണ്ട്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതിനധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സത്യം പറഞ്ഞാൽ അവരത് മുൻകൂട്ടി കണ്ട് നേരത്തെ കൂട്ടി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. ചില ക്ലയൻസ് ഉണ്ട്, ഈ ചില ക്ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭാരം കുറയണം അല്ലെങ്കിൽ ഭാരം കൂടണം എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഇടേണ്ട എഫേർട്ട്, ആ എഫേർട്ട് ഇടാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് മടിയാണ്. പിന്നെ അഫ്കോഴ്സ് അതിൻ്റെതായ ക്രമീകരണത്തിൽ ആഹാരം കഴിക്കണം, അതിൻ്റെതായ സമയത്ത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ ഭാരം കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് എന്നൊരു പ്രോസസ് അല്ല. തടി വെക്കാൻ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കയറുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ ജങ്ക് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോസിബിൾ ആണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഭാരം ഒരു നല്ല രീതിയിൽ ശരീരത്തിൽ ഭാരം വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ മാംസം ലൈക് മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഫുഡ്സ് എന്തായാലും പുള്ളി കഴിച്ചേ വരും. ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ഫുഡാണ് നമ്മളുടെ ശരീരത്തിന് ഒരു ലീൻ മസിൽ മാസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനാവശ്യമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ഫൈബേഴ്സ് ഉണ്ടാവും, ഗുഡ് ഫാറ്റ്സ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് ഭാരം വയ്ക്കാനായാലും ഭാരം കുറയ്ക്കാനായാലും സാധിക്കത്തുള്ളൂ. അതിന്റെ പ്രൊപ്പോർഷൻ ഉണ്ട്, അതാണ് ആസ് എ ട്രെയിനർ നമ്മളുടെ വിജയം. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെതായ രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ നമ്മൾ എടുക്കേണ്ട പ്രവൃത്തി കൊടുത്താലും അവർ ഒരുപക്ഷെ തിരിച്ചതിനുള്ള റെസ്പോൺസ് തരണമെന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, ലൈക്ക് അവർക്ക് ജോലിയുണ്ട്. അപ്പം ആ ജോലിയിലും അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ്. പക്ഷേ അവരുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അവർ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ അംഗീകാരങ്ങൾ തിരിച്ച് നമുക്കും ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു കാര്യങ്ങൾ മുമ്പോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വർക്കൗട്ടിലൂടെ ആയാലും ഡയറ്റിലൂടെ ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് തിരിച്ചു വരുന്നത് കുറയുന്നതനുസരിച്ച് ഈ ക്ലയൻസിന്റെ റിസൾട്ടും കുറയും. ചില ക്ലയൻസ് പറയുന്നത് കേൾക്കാതെ ഇരുന്നിട്ട് പോലും പിന്നെ നമ്മളടുത്ത് വന്ന് കുറ്റം പറയാറുണ്ട്. റിസൾട്ട് ആവാത്തത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഒരു 80% ഉണ്ടെന്നുള്ളത് കാര്യം അവരത് ചിന്തിക്കുന്നില്ല. പക്ഷെ അവരെന്താ പറയുക, അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യാനോ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനോ വെള്ളം കുടിക്കാനോ ഇതൊന്നും അവർക്ക് സമയമില്ല. പക്ഷേ ട്രെയിനറിന്റെ കയ്യിൽ നമ്മളൊരു പൈസ കൊടുത്തു, അയാളടുത്ത് വന്നു, അയാളത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലയന്റും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
4: ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ചസിനെ കുറിച്ചും കൂടി പറഞ്ഞു. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടാലും തിരിച്ച് ക്ലയന്റ് അല്ലെങ്കിൽ അവര് പ്രോപ്പറായിട്ട് ഇതാവാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതല്ലാതെ വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ജോലി നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്?
5: നമുക്കുള്ള ക്വാളിറ്റി ടൈമാണ് ആക്ച്വലി നശിക്കുന്നത്. ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൻ്റെതായ ഒരു വേറൊരു ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കൂടുതലും ജിം, കോർപ്പറേറ്റ് ജിം എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജിം എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ലീവ് എടുക്കാം, പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര അധികം എഫേർട്ട് ഇടണം. ആ ലീവ് എടുത്ത ആ ക്ലയൻസിനെ കവർ ചെയ്ത് കൊടുക്കാനായാലും ജിം റൂൾസ് അനുസരിച്ച്, അപ്പം അത് ഓരോ ജിമ്മിനും ഓരോ രീതിയിലായിരിക്കും, എങ്കിലും അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ക്ലയൻസ് എന്ത് പോയാലും നമ്മൾ പേഴ്സണൽ ട്രെയിനറാണ്, അപ്പൊ ആ പുള്ളിക്ക് എന്തായാലും നമ്മൾ വഴി മാത്രമേ ട്രെയിനിങ് പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ശരീരസുഖം ഇല്ലാതെയോ വയ്യാതെയോ ആയി നമുക്ക് ആ ക്ലയന്റിന് ആ ഒരു വർക്ക്ഔട്ട് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാതായിപ്പോയി, അത് വളരെയധികം നമ്മളുടെ കരിയറിനെ അത് ബാധിക്കും. നമ്മളുടെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ആ ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഇതിൻ്റെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി നമുക്ക് ആ ഒരു പ്രൊവൈഡ്, നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു രീതിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു ജിമ്മിൽ ജോലി ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ സർവീസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നേ ഇരിക്കണം. വർക്ക്ഔട്ട് മെറ്റീരിയൽ ആയിട്ടായാലും ഓരോരുത്തരുടെ മാനസിക പരിഗണന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഫീൽഡിൽ വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ടൈം എടുക്കാവുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
2: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആരംഭിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവരൊരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNൽ ആണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണൽ ആയിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പറും പാൻ ലിങ്ക് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിന്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിംഗ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു.

0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി നാലാഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം കെഎസ്ഇബി തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ പ്ലസ് 1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5 വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്തിനും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. സീതാരാമം എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ, സിന്ദൂരി വിശാൽ എന്നിവർ ആലപിച്ചത്.

0: അനി ടീച്ചറെ, ശിവൻ സാറേ, ഇതാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത് ചാക്കിലാക്കി കൊടുക്കുമ്പോ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നുകിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറിയിൽ കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
0: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലെ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറെ.
1: ആഹാ,
0: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസ് ആണ്.
2: സയൻസോ? എന്ത് സയൻസ് ആണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ കുടിച്ച് കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയൊക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്ക്, എന്ത് സയൻസ്? എന്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയെല്ലാം ഒന്നാകും.
0: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാ. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
0: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടിച്ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഉരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും. അത് വേസ്റ്റായി പോവും.
1: ആഹാ, അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിന്റെ ഉള്ളില് 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ? അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
0: ആ, അത് തന്നെയാണ് ആനി ടീച്ചറെ.
1: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
0: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിനെ പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജന്റിന്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
1: കോഡ് 3 എന്താ ടീച്ചറെ?
0: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
1: PVC അല്ലേ?
0: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേരത്തെ പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറെ ഉണ്ടല്ലോ, തീർന്നില്ലേ?
0: ഇല്ല, ഇനി 2 കൂടിയുണ്ട്. കോഡ് 6, പോളിസ്റ്റൈറി, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
2: അല്ല ടീച്ചറെ, എന്റെ ഇപ്പോഴത്തെ സംശയം, ഈ കോഡ് 1 കോഡ് 4 ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്? എല്ലാം കൂടെ ഒരു ചൂളയിലിട്ടങ്ങ് ഉരുക്കിയെടുത്താ പോരെ, അതല്ലേ ലാഭം?
0: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. കോഡ് 1 ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് 4 ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
1: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 280°C ആകുന്നതുവരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
0: ആ, അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തുവരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
2: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറേ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക, അവരത് ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് ഏതെങ്കിലും ഫാക്ടറിയിലേക്ക് എത്തിയെന്നും കരുതുക, പിന്നെ എന്ത് സംഭവിക്കും ഇതിന്?
0: 5 ശാസ്ത്രീയമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിംഗിന് വിധേയമാകുന്നത്. ആദ്യത്തേത് മാനുവൽ ആൻഡ് മെക്കാനിക്കൽ സോർട്ടിംഗ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കൺവെയർ ബെൽറ്റിലിട്ട് കോഡുകളുടെയും നിറങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവനക്കാരും ഒപ്റ്റിക്കൽ സെൻസറുകളും ചേർന്ന് തരംതിരിക്കുന്നു. 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലായനി ഉപയോഗിച്ച് കഴുകിക്കളയും. 3 ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 4 സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണ് എന്നറിയാലോ, ഒരു വലിയ ജലസംഭരണിയിലിട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിംഗ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂലുപോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
1: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ?
0: അതെ,
1: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്?
0: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂലുകൊണ്ടാണ് ടീച്ചറെ.
1: ആഹാ,
0: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
1: കൊള്ളാലോ
2: ടീച്ചറെ. നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇനിയെന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്ന് മറ്റല്ലേ വിളിക്കുന്നത്, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
0: ആ, അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെയുണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോളിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിംഗിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്ക് അറിയാലോ.
1: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിംഗ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നോക്കിയ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ.
1: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാ എന്താ കുഴപ്പമെന്ന്? അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞ് തീർന്നോളുമല്ലോ.
0: അതൊരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല, വന്ധ്യത, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാവും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അതുമാത്രമല്ല, നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.
2: എന്റെ ഈശ്വരാ, ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല. നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇതാ കെമിക്കൽ പ്രോസസിംഗ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
0: ആ, ശിവൻ സാറിന് കാര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.
3: വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.